தக்கட்டத்தின்

തീപ്പെട്ടിക്കൊള്ളി മെഴുകതിരിയോട് പരാതിപ്പെട്ടു. ഒരു തിരിക്ക് തെളിയിക്കാൻ ഞാൻ എന്തിനാണ് എന്റെ ജീവിതം ഇല്ലാതാക്കുന്നത്? മെഴുകതിരി പറഞ്ഞു, നിന്റെ ചെറിയ ജ്വലനം ഈ ഭൂമിയിൽ മണിക്കൂറുകൾ പ്രകാശം നിറയ്ക്കുന്നുണ്ട്. എല്ലാ ത്യാഗങ്ങളും നഷ്ടങ്ങളല്ല, എത്രയധികം സമ്പാദിച്ചാലും അവയെല്ലാം ഒരിക്കൽ നഷ്ടപ്പെടേണ്ടവയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பும் நாட்டார் குப்பும்.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 6 കൊല്ലവർഷം 1202 കന്നി 20 ചൊവ്വാഴ്ച. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. എല്ലാ വർഷവും ഒക്ടോബർ 6 ലോക സെറിബ്രൽ പാൾസി ദിനമായി ആചരിക്കുന്നത്. സെറിബ്രൽ പാൾസി എന്നത് തലച്ചോറിന്റെ വികാസത്തിലുണ്ടാകുന്ന തകരാറുകൾ മൂലം ശരീരത്തിന്റെ ചലനശേഷിയെയും പേശികളുടെ നിയന്ത്രണത്തെയും സന്തുലിതാവസ്ഥയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഗർഭാവസ്ഥയിലോ ജനന സമയത്തോ അല്ലെങ്കിൽ ജനിച്ച ആദ്യ നാളുകളിലോ തലച്ചോറുണ്ടാകുന്ന ക്ഷതമാണ് പ്രധാനമായും ഇതിന് കാരണമാകുന്നത്. പേശികളുടെ ബലക്കുറവ് അല്ലെങ്കിൽ അമിതമായ മുറുക്കം, നടക്കാനും സംസാരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ അവസ്ഥ പൂർണ്ണമായി ഭേദമാകാൻ കഴിയില്ലെങ്കിലും തുടർച്ചയായ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, മരുന്നുകൾ എന്നിവയിലൂടെ ഇവയുടെ ബാധിതരുടെ ചലനശേഷിയും ജീവിത നിലവാരവും ഗണ്യമായി മെച്ചപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Puso.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RG Sultana. Studio clock, ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ കിടിലം കിടിലം പാട്ടുകളുമായി ഞാനിതാ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത് രാവിലെയും മുതൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഭയങ്കര ഓവർ തിങ്കേഴ്സ് ആണല്ലേ. അതും പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം എന്തെങ്കിലും ബാഡായിട്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് ഇന്നത്തെ ദിവസം കളയാനായിട്ട്, അയ്യോ അങ്ങനെ ആയി പോയല്ലോ, അങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ കളയാനായിട്ട് വേറെ ഒരു കാര്യവും വേണ്ട. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മനുഷ്യന്മാരെ. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോഴത്തെ സന്തോഷമൊക്കെ ഇല്ലാണ്ടാക്കുന്നത്. ലൈഫിനെ ദ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ മുന്നോട്ടങ്ങ് പോവുക. അപ്പോൾ ഓരോരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും ഓരോരോ ഡെയിലി നടക്കുന്ന ഓരോ കാര്യങ്ങളും മോട്ടിവേറ്റഡ് ആയിട്ട് നാളത്തെ ദിവസം അതിനെക്കാട്ടി കിടലുമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ പുതുതായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിടലും കിടലും പാട്ടുകളുമായിട്ട് ഞാൻ എന്തായാലും ഇവിടെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലോ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock lippol samiyam krithem 7 mani kazhinju 15 minute aayirikkana. And also innathe divasathinu oru speciality undu. In October 6 aanu World Cerebral Palsy Day aanu. Kelkumbol thanne endo oru valiya medical term pole thodiyekam alle. Sangathi vera onthu alla nammude koodiyulla chila kootukarude sharirathinte chalanangaleyum balanceineyum cheriya reethiyilokke baadhikkuna oru situation aanu. Pakshe yatharthathil എന്താണെന്നോ അവരുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും നമ്മളെക്കാൾ സ്പീഡും ക്ലാരിറ്റിയുമാണ്. നമ്മൾ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരാതി പറയുമ്പോൾ ചെറിയൊരു നടപ്പിനോ ചലനത്തിനോ വേണ്ടി ദിവസവും വലിയൊരു പോരാട്ടം നടത്തുന്നവരാണ് ഇവർ. ആക്ച്വലി ഒട്ടും ലൗഡാകാതെ പക്ഷേ മനസ്സിൽ വലിയൊരു കരുത്തുമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യരെക്കുറിച്ച് ഇന്ന് നമ്മളൊന്ന് ഓർക്കണം. കട്ടിക്ക് ഉപദേശങ്ങളോ സിമ്പതിയോ അല്ല വേണ്ടത്, പകരം അവർക്കും നമ്മളെപ്പോലെ തുല്യമായ സ്പേസും അവസരവുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അടുത്ത തവണ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് സിമ്പത്തി ഒന്നും അല്ല വേണ്ടത്, നമ്മളിലുള്ള ഒരാളാണ് അങ്ങനൊരു കൺസിഡറേഷൻ മാത്രമാണ് അവിടെ വേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിലും ഇനിയും ഒരുപാട് പാട്ടുകൾ കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാന്റും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ എച്ച്എൽ നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ റോസ്താംഗിലുള്ള അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്കുള്ള ശങ്കർദയാൽ ശർമ്മ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. 240 ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD ബിരുദവും സമ്മാനിക്കും. 2024-25-26 അക്കാദമിക് വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 60 വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡലുകളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാമേലിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയും സ്വിറ്റ്സർലാന്റും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. കുടിയേറ്റം, തൊഴിൽ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കരാറുകൾ. പ്രതിരോധ രംഗത്തും ആണവോർജ്ജ മേഖലയിലും സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാന്റിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ കോരാപുട്ടിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷൻ നിർമ്മിച്ച എയ്റോ എഞ്ചിന്റെ പുതിയ പതിപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യത്തെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പും അദ്ദേഹം ഇന്ന് നീറ്റിലിറക്കും. 5ാമത് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പിന്റെ കീലിന്റെ നിർമ്മാണോദ്ഘാടനവും ശ്രീ സിംഗ് നിർവ്വഹിക്കും. നവീകരിച്ച സ്ലീപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 5ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഘടനയും സ്വഭാവവുമുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: In a way, what we would today call multi-alignment, which is we have partners who each have their interests, each of these relationships is different, they have different challenges, they have different opportunities. There was a time when you issue unique to India. I think more and more countries today face that, which is how do you engage all the important players in the world.
0: അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മെഥനോളുമായി പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷിപ്പിംഗ് മേഖലയ്ക്കായി 200 കോടി രൂപ നിക്ഷേപത്തിൽ ബോഗിബിൽ ടെർമിനലിൽ പുതിയൊരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി നടത്തിയ ഈ ചരക്ക് നീക്കം വടക്കുകിഴക്കൻ മേഖലയ്ക്ക് നേരിട്ടുള്ളതും പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യാപാര ഇടനാഴി പ്രദാനം ചെയ്യുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവഴി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ സഹായകമാവുകയാണ്. സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ നടപ്പാക്കിയ പദ്ധതിയാണിത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുരപ്പുറത്ത് 40% സബ്സിഡിയിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവ് ലഭിക്കുന്നുവെന്ന് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയും കണ്ണൂർ തളാപ്പ് സ്വദേശിനിയുമായ അനില പറയുന്നു.
4: ഞാൻ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാധാരണയായിട്ട് എനിക്ക് കറണ്ട് ബില്ല് 3000 രൂപയൊക്കെ വരാറുണ്ട്. സോളാർ ഘടിപ്പിച്ചത് മുതൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ.
0: 2047 വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. 2024 ഡിസംബറിൽ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി എം ലിജു പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെന്റിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ മത്സരങ്ങൾക്കിടെ തൃശൂർ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ തകർന്നു വീണ സംഭവത്തിൽ കായിക വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OJ ജനീഷ്. സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സമൂഹമാധ്യമ സന്ദേശത്തിൽ വ്യക്തമാക്കി. പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യയിൽ നടന്ന 8th മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ത്യൻ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ടെൽ അവീവിലേക്കുള്ള ഫ്ളൈ ദുബായ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഒക്ടോബർ 2 മുതൽ 5 വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്ക് 37 വിമാനങ്ങൾ സർവീസ് നടത്തുകയും 7479 യാത്രക്കാരെ എത്തിക്കുകയും ചെയ്തതായി GCAA വ്യക്തമാക്കി. നിർത്തിവച്ച ഫ്ളൈ ദുബായ് സർവീസുകൾക്ക് പകരമായി ഇത്തിഹാദ് എയർവേസിനൊപ്പം ഇസ്രയേലി വിമാന കമ്പനികൾക്കും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി UAE അധികൃതർ നൽകിയിരുന്നു. യമനിൽ സാദാ, അൽജൌ, തായിസ്, പടിഞ്ഞാറൻ തീരം എന്നിവിടങ്ങളിലായി ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ പ്രസിഡന്റ് റഷാദ് അൽ അലിമി. ഓപ്പറേഷൻ ഡോൺ ഓഫ് യമൻ എന്ന പേരിട്ട ആക്രമണം ഹൂതികളുടെ കൈവശമുള്ള ബാക്കി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യമൻ മുഴുവൻ സർക്കാരിന്റെ അധികാരം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അൽ അലിമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
8: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
11: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
12: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447-98-963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock lipol, samayam krithiyam 7 mani kazhinju 45 minute aayirikkana. Innathe nammude climate il cheriya oru maattam vannittunde. Nammude kendra kalavastha vakuppinte ariyippu prakaram innu Keralathile 7 jillakalil manna alert prakyapichittunde. Idukki, Ernakulam, Thrissur, Palakkad, Malappuram, Kozhikode, Wayanad enni jillakalilanu innu alert ullathu. Adupole velliyazhcha divasam കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറുകളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മഴയും കാറ്റും ഉള്ള ടൈമിലൊക്കെ പ്രത്യേകം പുറത്തൊക്കെ ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ listening to Astrea FM 90 Nadinuppu Natarkuppam.

Show. Once again, we are back on Morning Mojo with me, RG Sultana. Studio clock ഇൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. സോ ഈ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ ആദ്യം തന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു ഹാപ്പി ന്യൂസ് എത്തിയിട്ടുണ്ട്. തൃശൂർ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലെ യു ജി പ്രോഗ്രാമുകളിലേക്കുള്ള NRI ക്വാട്ട അഡ്മിഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുകയാണ് കേട്ടോ. നിലവിൽ BSc ഓണേഴ്സ് അഗ്രികൾച്ചറിലും BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചറിലും 4 വീതം സീറ്റുകളും ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ 5 സീറ്റുകളുമാണ് ഒഴിവുള്ളത്. കാർഷിക രംഗത്ത് മികച്ചൊരു കരിയർ സ്വപ്നം കാണുന്നവർക്കായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നാൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് www.admissions.kau.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ 0487243819 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.admissions.kau.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ 0487243819 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: Dairy Pardon's Golden Diamonds. Manufacturers and wholesalers. Nidumangad, Neyatankara, Kotarakara, Karunagapalli.
1: Cheta, ee onathinu veettil furniture o athu Malaysian trip o?
2: Ee paranjathu rendu orumichayalo.
1: Orumichayittano.
3: Dimus Furniture Ultimate Owner Fest. Up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
1: Appol ee onam Dimus Furniture il thanne.
3: Swapna veedum സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള

വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഇതാ ഒരു കിടലൻ അപ്ഡേറ്റ് കൂടി വന്ന തീരിക്കുകയാണ്. നമ്മുടെ കാലടി സി വി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ 40 ദിവസത്തെ യു ജി സി നെറ്റ് ഓൺലൈൻ പരീക്ഷാ പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട്. വെറും 40 ദിവസത്തെ ക്ലാസ്സുകളിലൂടെ നെറ്റ് എന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് 9 6 1 0 8 0 9 7 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9 8 9 5 2 6 7 0 4 8 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 9 4 9 6 1 0 8 0 9 7 എന്ന നമ്പറിലോ 9 8 9 5 2 6 7 0 4 8 എന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. 8:30 മുതൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291909 0 4 7 4 0 9 7 0 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 6 9 0 9 0 9 6 6 4 9 9 0 0. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളിനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കത്തല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio Glogly Paul, Samyam Krithiyam, Ittumani Kalinju, 33 minute ayirikkiyaanu. Ee oru time inu, nammada Morning Mojo il oru cherudalla, cheriyalla, oru valiyoru prathyekathayundu. Yes, ini adutha 9 mani vare, nammada Morning Mojo il wishing segment aanu. So, ningalude priyappettavarkkayi endengilum wishesum karyangalum arikkanundengil, vilikkam to the number 0474291909. 0474291909 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം ആൻഡ് ഓൾസോ മനസ്സിൽ തോന്നുന്ന നല്ല നല്ല ചിന്തകൾ നമ്മൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 952669090956699. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സോഫി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു നല്ല മനുഷ്യന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്നത് മറ്റൊരാളുടെ അവസ്ഥയെ അറിയുക, അയാളുടെ അവസ്ഥയെ അറിഞ്ഞ് അയാളോട് പെരുമാറുക എന്നതാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് സോഫി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഒരു നല്ല മനുഷ്യന് വേണ്ട ഏറ്റവും ഏതൊരു മനുഷ്യനും വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളുടെ നമ്മൾക്ക് നമ്മുടെ മാത്രം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മനസ്സ് മനസ്സിലാക്കുക, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ അറിഞ്ഞ് പെരുമാറുന്നതാണ്, അങ്ങനെ പെരുമാറുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തിനെ എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവർക്കും മറ്റുള്ളവരുടെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് ആൻഡ് ഇങ്ങനെ ഒരു കോട്ട് അയച്ചിട്ടുള്ള സോഫി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡേ വിഷയമാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം, മഞ്ഞൾ വിരിഞ്ഞ ഈ പ്രഭാതത്തിൽ ഒക്ടോബർ 6 ഇന്ന് എന്റെ ചെറിയ പുത്രൻ ഫാഹിദിന് 17 ജന്മദിനാശംസകൾ നേരുന്നു. മറ്റ് ജന്മദിന വിവാഹ വാർഷികം മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ചേട്ടന്റെ ചെറിയ പുത്രനായിട്ടുള്ള ഫാഹിദിന് ആസ്ട്രിയ എഫ് എം 90 പേരിലും എന്റെ പേരിലും മുഹമ്മദ് ചേട്ടന്റെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മോൻ ഒരുപാട് വർഷം മുന്നോട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം. Darkopam.

0: ആസ്ട്രിയ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock le pol samayam krithiyam 8 mani kazhinju 44 minute aayirikkana. Appo ee oru time il nammalumayi join cheyan idha ivide oru listener ingane wait cheyidirikkana. Namukku aaranennu nokkam. Hello.
2: Hello.
1: Hello. Hello, namaskaram, aara samsarikkune? കുഞ്ഞുവിള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, പക്ഷേ പഴയ പോലെ ഒരു ചിരിയും എനർജിയും ഒന്നും ഇല്ല, എന്തൊക്കെയോ ഒരു വിഷമം പോലെ. പറ എന്തോ അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കാണ്. അതൊക്കെ പോട്ടെ, രാവിലെ എന്തോ കഴിച്ചു?
2: രാവിലെ ദോശയും സാമ്പാറും.
1: അതെ, ഓക്കെ. അപ്പൊ ഇന്ന് പണിക്ക് പോണ്ടായോ? പണിക്ക് പോണം. വയ്യാണ്ട് പോവാണോ? കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പൊക്കൂടെ. അതെ അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും സുഖം, പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ കേട്ടോ.
2: അപ്പൊ
1: ആ പറഞ്ഞു,
2: ഞാൻ വിളിച്ചതേ,
1: ഓ,
2: ഞാൻ ഒരു പുസ്തകം വായിച്ചോ
1: പറഞ്ഞു.
2: അനീതിക്കെതിരെ ക്ലാസ് എടുക്കുന്നതും പ്രസംഗിക്കുന്നതും നല്ലത് തന്നെ, പക്ഷേ അനീതിക്കെതിരെ നമ്മൾ വിരൽ മുണ്ടിയാൽ അത് എളുപ്പമുള്ളതാവില്ല പിന്നീടുള്ള കാര്യങ്ങൾ. ഹലോ,
1: കേക്കുന്നുണ്ട്? കേക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തിട്ടാന്ന് കരുതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക.
2: ഇതാണ് സന്ദേശം.
1: ഓക്കെ, അതെല്ലേ, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുക. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇന്നത്തെ ദിവസം വിശ്വസം ആർക്കാ പറയാനല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഓ, പറയും പറയും, ഉറപ്പായിട്ടും
2: പറയും.
1: അപ്പൊ കൊള്ളാം, ആളറിയാതെയാണ് കേട്ടോ ഈ പരിപാടി. ഓ, കേട്ടില്ലായിരുന്നു, ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഓക്കെ ഓക്കെ, സുൽത്താനയാണ് കേട്ടോ. പേരറിയാണ്ടങ്ക് തിരക്ക്, ഞാൻ എല്ലാരെയും തിരക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാം ആരാ സംസാരിക്കുന്നേന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെ അന്വേഷണം പറയാട്ടോ. ഓക്കെ, താങ്ക്യൂ. എന്താണ്? ഓക്കെ ഓക്കെ, നന്നായിട്ട് പോയിട്ട് പോയോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. ചേട്ടൻ അനീതിക്കെതിരെ പോരാടുക അങ്ങനെയൊക്കെ പറഞ്ഞ നല്ല നല്ല ഒരു പുസ്തകത്തിലെ വരികളാണ് ചേട്ടൻ നമുക്കായിട്ട് ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാവിലെ തന്നെ സമ്മാനിച്ചത്. ആൻഡ് ഓൾസോ നമ്മുടെ ജുബിൻ സാറിനെയും അതുപോലെ തന്നെ ആശ്രയ ഫമിലെ എല്ലാവരെയും, ആശ്രയ സംഗീതത്തിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഡേ വിഷ് ചെയ്തിട്ടാണ് കുഞ്ഞുപിള്ള ചേട്ടൻ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുഞ്ഞുപിള്ള ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജതീർത്ഥയാണ്. രാജതീർത്ഥ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ പേര് രാജതീർത്ഥ, ഞാൻ 4-ൽ പഠിക്കുന്നു. ഇതെന്റെ കൂട്ടുകാരിയായ അവന്തികയുടെ ജന്മദിനമാണ്, ഒരു വിഷ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടാണ് രാജതീർത്ഥ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നത് അയക്കുന്നത്. അപ്പോൾ എന്നാലും രാജതീർത്ഥ കുട്ടിയുടെ കൂട്ടുകാരിയായിട്ടുള്ള അവന്തിക്കു നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം മോളിങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പും ഇതുപോലെ തന്നെ നല്ല ബോണ്ടോടുകൂടി മുന്നോട്ട് പോകട്ടെ കേട്ടോ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള രാജതീർത്ഥയ്ക്കും രാജതീർത്ഥേൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പേര് അജിത, സ്ഥലം വാളകം. എൻ്റെ അമ്മ ഉഷ, മോൻ അജീഷ്, അമ്മുമ്മ ലക്ഷ്മി, അതുപോലെ നമ്മുടെ പ്രേക്ഷകർ, ആശ്രയ എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അജിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോഴെന്തായാലും അജിത ചേച്ചിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ മകനും അമ്മുമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ്. അതുപോലെ തന്നെ അജിത ചേച്ചിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കാനുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 04742919090 0474 2919 9090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9052649090 9052649090.

0: Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock lipol samayam krithiyam 9 mani kazhinju 1 minute aayirikkana. Appo enikendalum Morning Mojo ile wishing segment idha ivide ippol wind up cheyina time aayirikkana. Adinu munnayi oru caller idha ivide ingane wait cheyidirikkana. Namukku aaranannu nokkam. Hello.
2: Hello.
1: Hello, namaskaram. Good morning. Aara samsarikkune?
2: Ente peru Manu ennaanu.
1: Okay, Manu cheta, endakkeyundu visheshamസുഖായിട്ടിരിക്കുന്നു. അപ്പൊ രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞോ? കഴിക്കാൻ പോണേയുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ് മനസ്സിൽ വരുന്ന ചിന്ത? അല്ലെ എന്താണ് തോന്നുന്നത്? ഐ മീൻ നല്ലൊരു ദിവസമാണോ? രാവിലെ എണീറ്റപ്പോ തന്നെ ഭയങ്കര ബോറായിട്ടുള്ള ഒരു ദിവസമാണ്, എന്താ തോന്നേ? നല്ലൊരു ദിവസമായിട്ടാണല്ലോ. അപ്പൊ ഇന്നത്തെ വിശ്വസം ആർക്ക്
2: വേണ്ടിയിട്ടാണ്?
1: ഓക്കെ, ഇന്ന് ഒരുപാട് ലിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ കൂടെ പിടിച്ച എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു ദിവസം ഇന്ന് തന്നെ വിഷയാണ് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മനു ചേട്ടനാണ്. ചേട്ടൻ രണ്ട് സുഹൃത്തുക്കളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ, അരവിന്ദ് വിഷ്ണു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചേട്ടന് ഫ്രണ്ട്സിന് വേണ്ടി വിശ്വസ് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും പറഞ്ഞു തീരത്തില്ല, അത്രമാത്രം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, ഡു യു നോ ഹു ഐ ആം? ഐ എം യുവർ ഫ്രണ്ട്. യു ആർ ഡൂയിങ് വെൽ. പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു, എസ്പെഷ്യലി ദ ടീം ഓഫ് ആസ്ട്രേ എഫ് എം. ഹാവ് ഗുഡ് ആൻഡ് ഹാപ്പിയസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് മിഥുല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും മിഥുല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ വിഷയമാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇനിയും ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസ്ട്രിയ, ഗുഡ് മോർണിംഗ്. ഹായ് സുൽത്താന, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ സ്വന്തമാക്കുന്ന വസ്തുക്കളല്ല, നമ്മൾ ഒറ്റപ്പെടുമ്പോഴും ഒറ്റയ്ക്കാകാത്ത മനുഷ്യരാണ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു, ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രയൊക്കെ ഏൺ ചെയ്തെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ക്യാഷ് ഉണ്ട്, എത്രയൊക്കെ റിച്ച് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെന്ന് പറഞ്ഞാൽ പോലും, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ നല്ല മനുഷ്യരുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ഡേ വിഷയമാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ പ്രഭാത ചിന്തയിൽ ഇന്ന് ഒക്ടോബർ 6, 2026, അർഹതയില്ലാത്ത ഇടങ്ങളിൽ അവകാശത്തിന് വേണ്ടി കൈനീട്ടരുത്. ഒരിക്കൽ നമ്മളെ കാത്തിരുന്നവർ നമ്മളെ ഒഴിവാക്കുവാനും ശ്രമിച്ചേക്കാം. നന്മകൾ നേർന്നുകൊണ്ട് ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്ലീസ് ചെയ്ത് ഒരാടത്ത് നിന്നെന്ന് പറഞ്ഞാൽ പോലും, നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് ഒരു സ്നേഹവും ഒരു ആത്മാർത്ഥതയും ഒരു രീതിയിലുള്ള ഒരു കൺസിഡറേഷനും കിട്ടുന്നില്ലെങ്കിൽ, ഒരു ലിമിറ്റിൻ്റെ അപ്പുറം എങ്ങും അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കുക. എല്ലാവർക്കും അവരോട് തന്നെ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇൻബോൺ ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡ് അയച്ചിട്ടുള്ള സന്തോഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ വിഷയമാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആസ്ട്രിയ, എ നെഗറ്റീവ് മൈൻഡ് വിൽ ഫൈൻഡ് ഫോൾട്ട് ഇൻ എവറിഥിങ് ആൻഡ് എ പോസിറ്റീവ് മൈൻഡ് വിൽ ഫൈൻഡ് opportunity in everything. ശരിയാണ്, എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ടാണ് എപ്പോഴും ഓടുന്നതെങ്കിൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ ചെയ്താൽ പോലും അതിൽ നമുക്ക് തെറ്റുകൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം തന്നെ ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് നമ്മുടെ ലൈഫിൽ എന്തും നേരിടാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ എന്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മുൻപിൽ സംഭവിച്ചാൽ പോലും, അതിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ഒരുപാട് കിടളം പാട്ടുകളും കേൾക്കുവാനുണ്ട് ആശ്രയ എഫ് എം 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ

0: ആലോചിച്ചിട്ടിരിപ്പോ.
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
4: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Ade ready aayile
2: Engotta
1: Marano Ella sheni nyayal divasangalilum nammude Eljoyil special offers inde Veedilekku avashyamaya ella sadhanangalum offer price il
2: Adu kollallo Angane anengil njan ready Aljo Hypermarket Nellikundam Aljo Supermarket Payangil Antumannu Aljo Vilakuravinde Bismayam
5: Morning Mojo
6: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 20 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ വൈദ്യുതി മുടക്കവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. KSEB കൊട്ടാരക്കര വെസ്റ്റ് സെക്ഷൻ പരിധിയിൽ തൃക്കണ്ണമംഗൽ ട്രാൻസ്ഫോമർ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച, അതായത് ഇന്ന് രാവിലെ 9 മണി മുതൽ 3 മണി വരെയും, അതുപോലെ തന്നെ നെട്ടര കനാൽ ട്രാൻസ്ഫോമർ പരിധിയിൽ നെട്ടറ കനാൽ പ്രദേശങ്ങളിൽ 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈദ്യുതി മുടക്കമുണ്ടായിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്തും ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് വീണ്ടും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്�േറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 35 ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാന ജൂനിയർ മീറ്റ് പൂർത്തിയാകുന്നതോടെ നാളെ മുതൽ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമാവുകയാണ്. നാളെ രാവിലെ 9 മേയർ എച്ച് ഫെയ്സി സർ ഉദ്ഘാടനം ചെയ്യുന്ന മേളയിൽ സമാപന സമ്മേളനം 9. വൈകിട്ട് 4 ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ കായികമേളയിലൊക്കെ പങ്കെടുക്കാനിരിക്കുന്ന നമ്മുടെ കുട്ടികുരുന്നുകൾക്കൊക്കെ നമ്മുടെ ആശ്രയ ഫം 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു അടിപൊളി വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Dairy Pardon's Golden Diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Fashion and trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
2: Ini arivumashayangalum vaichariyam. Aasriya Madrinadu masigeyude varikaragan ningalkkum suvarnavasaram.
1: Nammude sargathmaka srushtikal Madrinadilude naadariyatte. Madrinadu Jeevakarunya Masika. Vaikkuka, varikaravuka. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാടാർക്കൊപ്പം.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RG Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറയേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി. യെസ്, ഇന്ന് October 6 വേൾഡ് സെറിബ്രൽ പാൽസി ഡേ ആണല്ലേ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള എന്നാൽ കൃത്യമായ ബോധവൽക്കരണം ഇനിയും ആവശ്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണിത്. സെറിബ്രൽ പാൽസി ബാധിച്ച വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലും. അതുപോലെ തന്നെ അവഗണനകൾക്ക് വിരാമമിട്ട് കരുതലും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം അവർക്കായി നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടലും പ്രോഗ്രാംസും കിടലും കിടലും പാട്ടുകളും കേൾക്കുവാനുണ്ട് ആശ്രയ എഫ് എം 90 സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രീശ്രീയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ബാക്ക് ഓൺ റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം. യേശപ്പനെ നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: പേര് മിഥുൻ.
0: മിഥുൻ, മിഥുൻ ചേട്ടാ വീട് എടുത്തന്നെയാണോ?
1: വീട് വർക്കല.
0: വർക്കല സ്നേഹിച്ചാണ്. ഓക്കെ, ഇവിടെ അമ്പലത്തിൽ വന്നെയാണ്?
1: ആ, ഓട്ടം വന്ന.
0: ഓട്ടം വന്നെയാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, അച്ഛ, അനിയത്തി, പിന്നെ അനിയത്തിന്റെ ഹസ്ബൻഡ്.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ?
1: ഡ്രൈവിംഗ്.
0: ഡ്രൈവിംഗ് ആണ്. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ഓട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോകുന്ന? ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: കുഴപ്പമില്ല,
0: കുഴപ്പമില്ല. ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: എത്ര നാളത്തെ ഒരു ഓട്ടോ ജീവിതമാണ്?
1: 4-5 വർഷം.
0: 4-5 വർഷം ആയതേ ഉള്ളൂ, തുടക്കക്കാരനാണ്. പറയാൻ കാര്യം, ഞാൻ ഈ ഒരു ഓട്ടോ ഫീൽഡിൽ ഒരു 10-40 വർഷം പരിചയമുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശരി, അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്?
1: ഡ്രൈവിങ്ങിനോട് താല്പര്യമായതുകൊണ്ട്.
0: അതുകൊണ്ട് മാത്രമാണ്? പണ്ട് പോലെ വളയം പിടിക്കാതെ ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഓട്ടോ രംഗം ഓക്കെ ആയതുകൊണ്ട് നമുക്ക് സാമ്പത്തികം ഓക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ.
1: അതന്നെ.
0: അപ്പം നോക്കുവാണെങ്കിൽ ഒരുപാട് ചേട്ടന്മാർ പറയാറുണ്ട് ഓട്ടോ ഫീൽഡ് കുറച്ച് കഷ്ടത്തിലാണ്, ഓട്ടോ കിട്ടുന്നില്ല എന്ന്. ഇവിടെ എങ്ങനെയാ, പ്രശ്നമുണ്ടോ?
1: ഇവിടെ ഞാൻ ഇപ്പൊ 2 ജോലിയാണ് ചെയ്യുന്നത്. രാവിലെ പാലുവണ്ടി പോകുന്നുണ്ട് ഗൗറവ്, അത് കഴിഞ്ഞിട്ട് ഉച്ച ശേഷം ഈ വണ്ടി എടുക്കും.
0: ഓക്കെ, 2 ബാക്കപ്പ് വരുമാനം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ.
1: ഇല്ല,
0: ഇതിനെ മാത്രം ആശ്രയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
1: ഇത് മാത്രം കൊണ്ടൊന്നും നടക്കൂല, മാസടവും കാര്യങ്ങളും ഒന്നും നടക്കൂല. മറ്റത് നമുക്ക് ഒരു മാസം ശമ്പളം കിട്ടും, ഇത് പിന്നെ ചെലവിനുള്ള പൈസ ഇതിന് കിട്ടും.
0: അപ്പൊ ഒരു ബാക്കപ്പ് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഇതിനെ മാത്രം ആശ്രയിച്ച് പോകുകയാണെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും അല്ലേ. ലൈഫ്
1: നടക്കൂല,
0: നടക്കില്ല.
1: നമ്മള് കടങ്ങളൊന്നും തീരൂല,
0: കടമൊന്നും തീരില്ല. ശരി, അപ്പം 4-5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് ഉണ്ടല്ലോ. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു ഫീൽഡിലൂടെ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം, മോശം അനുഭവം എന്ത് പറയാം?
1: ഇല്ലോട്ട് അങ്ങനെയൊക്കെ ഉള്ള
0: അത്രയൊക്കെയുള്ളല്ലേ. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാണാം. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ, ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
1: എനിക്ക് ഹെവി വണ്ടി ഓടിക്കണമെന്നുള്ള ആഗ്രഹമാണ് കൂടുതലും.
0: ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളോ? എടുക്കണമെന്ന് ആഗ്രഹമില്ല,
1: എടുക്കണമെന്ന് അത്ര വലിയ ആഗ്രഹമില്ല. ഓടിക്കണം,
0: അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണമല്ലേ.
1: അത്ര വലിയ ആഗ്രഹമില്ല, ഓടിക്കുന്നുള്ള
0: ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അത് നടക്കുന്ന കാര്യമല്ലേ അല്ലേ.
1: തന്നെ തന്നെ.
0: അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും ശ്രമിക്കുക കേട്ടോ.
1: ഓക്കെ.
0: പകുതി പോയി ചേട്ടന്റെ മുഖത്ത് ഒരു മൂക്കുത്തി ഉണ്ട് കേട്ടോ, ഞാൻ ഒരു നോസ് ബിൻ കൊള്ളാം കേട്ടോ.
1: ഓക്കെ,
0: ശരി. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം, ഹാപ്പി ആയിട്ട് ലൈഫ് പോട്ടെ കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് വർക്കല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ മിഥുൻ ചേട്ടനെയാണ് കേട്ടോ. ദേ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம், லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம், புலமன் கொட்டாரக்கரா.
2: வாகனங்களுடைய தாக்கல் சம்பந்தமாய எல்லா பிரச்சனைகளுக்கும் இனி சொல்யூஷன் ஜியோ கி சர்வீஸ். கார் பைக் இன்னவேட கீ டூப்ளிகேஷன், சென்ட்ரல் லாக் சிஸ்டம் ரிப்பேரிங், அத்தியாதுனிக கார் ஸ்கேனிங், கார் ரிமோட் டூப்ளிகேஷன் தொடங்கிய சேவனங்கள் ஜியோ கி சர்வீஸில் மாத்திரம். கூடாதே நஷ்டப்பட்ட கார் பைக்கிங் கீகൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയത്ത് നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പ്രവീൺ.
0: പ്രവീൺ ഏട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: ചാത്തന്നൂര്.
0: ചാത്തന്നൂരാണ്. അപ്പൊ ഇവിടെ എന്താ പരിപാടി?
1: സെയിൽസില്ല, ജോലി. ജോലിയായിട്ട് ബന്ധപ്പെട്ട്
0: വന്നതാണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടി അമ്മ, അച്ഛൻ, അനിയൻ, വൈഫ്, മോൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: മകൻ എന്താ ചെയ്യുന്നത്?
1: മോന് LKG പഠിക്കും.
0: LKG പഠിക്കാണ്. പേരെന്താ?
1: ആരവ്.
0: ആരവ്. ഓക്കെ, ശരി. അപ്പം എല്ലാരും സന്തോഷമായിട്ട് ജീവിതം പോകുന്നു അല്ലേ?
1: യെസ്.
0: അപ്പൊ മുൻപോട്ടും അതുപോലെ ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പഴേ എന്താ ചെയ്യുന്നത്?
1: ഞാൻ സെയിൽസിലാ, ചന്ദനത്തിരി. ഡിയറസ്റ്റ് എന്ന് പറഞ്ഞ ചന്ദനത്തിരി സെയിൽസ്.
0: ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി ഈ മാസം ശകലം ഷോവാ.
0: ഈ സെയിൽസ് ആയതുകൊണ്ട് കുറച്ച് വർഷമാണല്ലേ? എങ്ങനെയുണ്ട് സ്ട്രെസ് ഒക്കെ? എങ്ങനെയുണ്ട്?
1: നല്ല രീതിയുണ്ട്.
0: നല്ല രീതിയിലുണ്ടല്ലേ. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും സ്ട്രെസ്ഫുൾ ആയി ഒരു സെയിൽസ് ഫീൽഡ് തന്നെ ജോബ് ചൂസ് ചെയ്തത്?
1: ഈ എല്ലാ മാസവും അങ്ങനെ ഇല്ല, ഓരോ സീസൺ അനുസരിച്ച്. ഇപ്പൊ ഓഫ് അല്ലേ, ഓഫ് സീസൺ അല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ഇത്.
0: ഓക്കെ. നമുക്ക് സീസൺ അനുസരിച്ചാണ് നമുക്ക് വരുന്ന ജോലി ഭാരം അല്ലേ? അല്ലാത്ത പക്ഷം കുറച്ച് ഓക്കെയാണ്.
1: അല്ലാത്ത പക്ഷം ഓക്കെയാണ്. അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള സാധനം.
0: മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം, ഈ ഒരു ജോലി തിരക്കി നടക്കല്ലേ.
1: ഇപ്പൊ
0: ഞാൻ ചോദിക്കട്ടെ, ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പ്രവീൺ ചേട്ടന്റെ?
1: എന്തോ ആഗ്രഹം.
0: ആഗ്രഹം ഇല്ലാത്തവനാണോ?
1: ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒരു വഴിക്ക് പോയോണ്ട് ഉള്ള വഴി പോവാന്ന് വെച്ചാൽ ഇങ്ങനെ.
0: ഒരുപാട് കുന്നോളം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പം ഇപ്പം ഒരു ഗോ വിത്ത് ദ ഫ്ലോ, ഒഴുക്കിനൊത്ത് നീന്തി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അത് തന്നെ.
0: അപ്പം എന്തായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പറയാൻ പറ്റുന്നെങ്കിൽ പറയാ.
1: ആഗ്രഹം എന്തായിരുന്നു? പട്ടാളത്തിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല.
0: ഓക്കെ. സോൾജിയർ ആണെന്ന് ആഗ്രഹമായിരുന്നു, പിന്നെ എന്ത് പറ്റി നടക്കാഞ്ഞത്?
1: ആ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി.
0: ഓക്കെ.
1: അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ ഏജും കഴിഞ്ഞു.
0: ഏജും കഴിഞ്ഞു. ഓ, രാഷ്ട്ര സേവനം, സൈനികനാവണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതെന്തായാലും നടന്നില്ല. പിന്നെ ഇപ്പോ ചെറിയ ചെറിയ ജോലിയൊക്കെ ആയിട്ട് ഇപ്പൊ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ.
0: ഒരുപക്ഷെ നടന്നിരുന്നെങ്കിൽ ഇപ്പം യൂണിഫോം ഇട്ട് കാണാറുണ്ടല്ലേ?
1: അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സൈനികനാവാൻ പറ്റാത്ത വിഷമം മകനെ സൈനികനാക്കിക്കോ.
1: അതെ, ആക്കാം.
0: ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടുത്തല്, ജീവിതമൊക്കെ ഹാപ്പി ആയിട്ട് പോട്ടെ. ആഗ്രഹിച്ച പോലെ എല്ലാം മുൻപോട്ട് സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ,
0: ശരി. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ചാത്തന്നൂർ സ്വദേശിയായ പ്രവീൺ ചേട്ടനെയാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: പാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: Yes, once again we are back on Radio 1T with me RG Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്നാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ് റേഡിയോയിലൂടെ. ഇന്നത്തെ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് കൂട്ടുകാരന്റെ പേര്?
2: വിനായക.
1: വിനായക, വീടടുത്ത് തന്നെയാണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, ചേച്ചിയുണ്ട്.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, ശരി. അപ്പൊ എന്താ വിനായക ചെയ്യുന്നത്? എത്ര പഠിക്കുന്നത്?
2: ഞാൻ 9th class.
1: 9th class പഠിക്കുകയാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കുഴപ്പമില്ല, അതിനൊരു കുഴപ്പമില്ലേ? ശരിക്കും
2: ഇല്ല, മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്.
1: നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇനി കുഴപ്പം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോഴേ ഏറ്റവും സിമ്പിളായ ഒരു വിഷയം ഏതാ പഠിക്കാൻ? ഏറ്റവും അല്ല, ഏറ്റവും ടഫ് ഏതാ പഠിക്കാൻ സബ്ജക്ട്?
2: ഫിസിക്സ്.
1: ഫിസിക്സ് ആണ് പാട്? അതെന്താ ഫിസിക്സ് അത്രയ്ക്ക് പാട്?
2: ഈ വട്ടം ചോദ്യം ഇച്ചിരി പാടായിരുന്നു,
1: കുറച്ച് കഷ്ടമായിരുന്നു. ക്വസ്റ്റ്യൻസ് അല്ലേ?
2: ഇക്വേഷൻസ് ഇച്ചിരി പാടായിരുന്നു.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഫിസിക്സ് ആണ് പഠിക്കാൻ കുറച്ച് കഷ്ടം. അപ്പൊ ഏറ്റവും സിമ്പിൾ ഏതാണ്?
2: സിമ്പിൾ ബയോളജി.
1: ബയോളജി ഏറ്റവും സിമ്പിൾ അല്ലേ? ഓക്കെ, ശരി. അപ്പോഴേ വിനായകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അംബിഷൻ എന്താ?
2: ഫുട്ബോൾ പ്ലെയർ ആണ്.
1: എന്റെ ദൈവമേ, അടിപൊളി. കാൽപന്ത് കളിക്കാരനാവണം. ഫുട്ബോൾ ഇഷ്ടമാണ്, കളിക്കാറുണ്ട്. അപ്പം വീട്ടിലെ സപ്പോർട്ട് എങ്ങനെ? കളിക്കാൻ സമ്മതിക്കും? വീട്ടില്
2: സമ്മതിക്കും,
1: പക്ഷെ പഠിത്തം കഴിഞ്ഞോളു കളി അല്ലേ? അത്രേയുള്ളു
2: അല്ലോ.
1: ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു ഫുട്ബോൾ ഐക്കൺ എപ്പോഴും കാണുമല്ലോ ഉള്ളില്, ഒരു ഫാൻ കാണുമല്ലോ, ആരാണത്?
2: ലയണൽ മെസ്സി.
1: മെസ്സി തന്നെയാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും മെസ്സി ഇങ്ങനെ ആരാധന പാത്രമാക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാൽപന്ത് കളിയിൽ. അപ്പൊ മുൻപോട്ടും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. നല്ലൊരു കാൽപന്ത് കളിക്കാരനായി മാറട്ടെ ലോകം അറിയുന്ന കേട്ടോ. അപ്പം സന്തോഷം എന്ന് പരിചയപ്പെടുന്നത്. എന്നാലും കൂടെ പഠിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്നാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് 9th class വിദ്യാർത്ഥിയായ വിനായകനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ
2: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: എല്ലാവർക്കൊപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയത്ത് നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ഓട്ടോയിൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
2: പേര് ഹരികൃഷ്ണൻ.
1: ഹരിച്ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
2: അടുത്ത് തന്നെയാണ്, മൂഴിക്കോടാണ്.
1: മൂഴിക്കോടാണ്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അച്ഛനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിക്ക് കൊച്ചുണ്ട്. അവരെല്ലാരും ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു.
1: എല്ലാരും ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: ഞാൻ നേരത്തെ പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് ഡ്രൈവ് ചെയ്യുകയാണ്. പിന്നെ അതിൽ നല്ല ലാഭം ഉണ്ടെങ്കിൽ അടുത്തൊരു വണ്ടി എടുക്കണം, അതാണ് ആഗ്രഹം.
1: എവിടെയായിരുന്നു പുറത്ത്?
2: ഞാൻ സൗദിയിലെ കുവൈറ്റിലായിരുന്നു.
1: കുവൈറ്റിലായിരുന്നു, എന്തായിരുന്നു ജോലി?
2: അവിടെ അമേരിക്കൻ ആർമിയുടെ സബ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പൊ അവിടെ ഒരു 4 ഇയർ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കംബാക്ക് ആയിരുന്നു.
1: എന്ത് പറ്റി തിരിച്ചു പോരുന്നത്?
2: ഈ യുദ്ധം വന്നതിന്റെ പിന്നെ നമുക്ക് ഭയങ്കര പേടിയായി പോയി, സേഫ് അല്ല അവിടെ, തിരിച്ചിറങ്ങിയതായിരുന്നു.
1: ശരി, അങ്ങനെ നാട്ടിൽ പോകുന്നതാണല്ലേ?
2: നാട്ടിൽ പോയിരുന്നായിരുന്നു.
1: പ്രവാസി ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു?
2: പ്രവാസി ജീവിതം നല്ലതായിരുന്നു. അവിടെ എന്താ 10-450 പേര് ചേരുന്ന ഒരു കുടുംബമാണ്. അവരെ 360 ദിവസം ഞങ്ങൾ അവരെ കാണും. ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഒത്തിരി കൂടെ, ഒരു പരിപാടിക്ക് അവിടെ തല്ലു വഴക്കമില്ല. പിന്നെ കുറെ നല്ല കൂട്ടുകാരുണ്ട്, നല്ല ജോലിയായിട്ടുള്ള കൂട്ടുകാരാണ്. ഇപ്പൊ അവരെല്ലാം നല്ല മിസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ഉണ്ട്, എറണാകുളം ഉണ്ട്, പിന്നെ ലോറൻസ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. അങ്ങനെ ഓരോരോ എത്ര പേരുണ്ട്, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഞങ്ങൾ അതിനെ പറ്റി ഒരു വിഷമത്തിലാണ്. കാണാനൊന്നും പറ്റുന്നില്ല. സാഹചര്യം കൊണ്ട് എല്ലാവരും ഇപ്പം പുറമോട്ട് വലിയാണ്. കുടുംബം കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഇപ്പം ബാക്കിലാണ്.
1: മനസ്സിലായി മനസ്സിലായി. അപ്പോഴേ നമ്മൾ ഈ വാർത്തകളിലും മാധ്യമങ്ങളൊക്കെ കണ്ടു, പുറത്തെ അതായത് ഗൾഫ് കൺട്രീസ് കൺട്രീസിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി കണ്ടായിരുന്നു വാർത്തകളിലൊക്കെ. അത്രത്തോളം ഭീതിജനകമായ കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇവിടെ ഉള്ള അത്ര ജനങ്ങൾക്ക് അറിയാമോ അറിയത്തില്ല, പക്ഷേ ഈ സിസി കണ്ടുള്ള ആൾക്കാർക്ക് അറിയാം എത്രയും ഭീകരമായിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി എയർ ഡിഫൻസോ കാര്യങ്ങളോ അത്ര സ്ട്രോങ് ഒന്നും അല്ല. അവരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒട്ടും സേഫും കാര്യങ്ങളും അല്ല. പിന്നെ എല്ലാവരും ഈ പറയുന്ന കുടുംബം നോക്കാൻ വേണ്ടിയാണ് മാക്സിമം അവിടെ നിൽക്കുന്നത്, പുഷ് ചെയ്ത്. അല്ലെങ്കിൽ ആരും അങ്ങനെ നിൽക്കില്ല. പിന്നെ നമ്മൾ ദൈവം സഹായിച്ച് മാക്സിമം ആൾക്കാർ തിരിച്ചു വരും. ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ പെട്ടെന്ന് തിരിച്ചു കയറി, മറ്റ് ബാക്കി ബാധ്യത ഉള്ള ആൾക്കാരെല്ലാം അവിടെ സ്റ്റേ ആയിരിക്കും. അവർക്ക് വേറെ ഒരു വഴിയില്ല.
1: പെട്ടുപോകും. ശരി, അപ്പൊ ഇപ്പം നാട്ടിൽ വന്നിപ്പോ ഓക്കെ ആയിട്ട് ജീവിതം ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ നേരത്തെ തോന്നേണ്ട വഴിപടിയാണ്. ഇപ്പാണ് എന്താണ്, വൈഫ് എപ്പോഴും കൂടെ ഉണ്ട്, വൈഫ് ഫാമിലി ഉണ്ട്, എല്ലാവരെയും കാണാം, എല്ലാ പരിപാടിക്കും പോവാം. പിന്നെ അധ്വാനിക്കണം. അതപ്പത്തിന് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് നല്ല കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: പിന്നെ ലൈഫ് നമ്മൾ നല്ല ബെറ്റർ ആകണമെങ്കിൽ മേബി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലേ നമ്മുടെ ലൈഫ് എപ്പോഴും ബെറ്റർ ആവത്തുള്ളൂ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ബാക്കിലോട്ട് ആണെങ്കിൽ ലൈഫ് എപ്പോഴും ബാക്കിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വലിയൊരു ഫാക്ടറാണ് പറഞ്ഞത്. ലൈഫിൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ ആ അവസരമൊക്കെ മുതലാക്കി കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്ത് മുൻപോട്ട് പോവാണെങ്കിൽ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ദൈവത്തെ പഴിചാരി ഇരിക്കത്തേ ഉള്ളല്ലേ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ദൈവം അങ്ങനെ എത്ര പേരെ സഹായിക്കാൻ പറ്റും, നമ്മൾ അതുകൊണ്ട് ചിന്തിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും നമ്മൾ സേഫ് ആക്കണം. നമ്മൾ മറ്റുള്ളവർ ഒരിക്കലും നമ്മൾ ആശ്രയിക്കാൻ പോവുകയും ചെയ്യലും. അവരെ ലൈഫിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയും ചെയ്യലും. നമ്മുടെ ലൈഫ് നമ്മുടെ ഭാര്യ, നമ്മുടെ അച്ഛനും അമ്മ, അവരെ പറ്റി ചിന്തിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. നമ്മൾ അവർ നമുക്ക് തന്നെങ്കിൽ നമ്മൾ തിരിച്ചവർ കൊടുക്കണം. കാരണം അവർ നമ്മൾ ഇത്തരം വളർത്തി വലുതാക്കിയതാണ്. നമുക്ക് അറിവ് പറഞ്ഞു തരുന്നതെങ്കിലും ടീച്ചർമാരാണെങ്കിലും നമ്മുടെ അമ്മയാണ് ഏറ്റവും വലിയ ദൈവം. അമ്മയെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഭാര്യയും. രണ്ടുപേരെ എപ്പോഴും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴേ ഉള്ളൂ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷമുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവ പാഠങ്ങളുമായിട്ട് ഇങ്ങനെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഹരിച്ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. സോ ആരെങ്കിലും പോയിട്ട് കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: ഗേൾസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. Yes, appo idu nammalengarathu nammude sondam kottaragara Ganapathi ambalathinte ee thottaragilathe nammude Harichettanodu ingane varthanam parnjondirikkana. Appo chettanodu korchu karyangal koodi chodikkanundu. Appo indra chettan nerthu parnju life okke ingane adipoliyayittu happy aayittu successfully poikkondirikkanalle.
1: Appo theerchayittum nalla happy aanu. Kootare miss cheyyunna ulla oru prashnam ullu. Appo nalla joli edukkan thalappiram undayundu. Nalla happy aanu.
0: Okay, appo njan chodikkatte, ippo auto undo?
1: Auto ippo koravaanu. Pinne nammal saahajiram kondu എല്ലാ പരിപാടിയും ഉണ്ട്. ജിമ്മില് ട്രെയിനർ ആയിട്ട് പോകും, ഓട്ടോ സമയത്ത് ഓട്ടം പോകും, പിന്നെ പാറമലയിൽ പോകും. അങ്ങനെ ഓരോ ടൈമിലും ഓരോരോ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും.
0: ഓക്കെ, ഇതിനെ മാത്രം ആശ്രയിക്കുന്നല്ല, നമ്മൾ പറ്റുന്ന ജോലി എല്ലാം ചെയ്യുന്നുണ്ട്. മാക്സിമം ലക്ഷ്യം വരുമാനം ഉണ്ടാക്കുക, അല്ലെ?
1: വരുമാനം ഉണ്ടാവുക. മാക്സിമം വരുമാനം വന്നാലേ നമുക്ക് ഒരു മാസം നമുക്കൊരു ബജറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടുന്ന് കട എടുക്കേണ്ടി വരും, ഇവിടുന്ന് കട എടുക്കേണ്ടി വരും, പിന്നെ നമ്മൾ താപ്പൂട്ടിറങ്ങും. മറ്റേ പൊട്ടക്കുളത്തിൽ കിടക്കാൻ തവളെ പോലെ താഴെ താഴെ താഴെ കളയും. അതുകൊണ്ട് ബജറ്റ് എത്ര പൈസ ഒപ്പിക്കാൻ പറ്റുമോ അത്ര നമ്മൾ സേഫ് ആണ്.
0: എത്രത്തോളം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ, സമ്പാദിക്കാൻ സാധിക്കുന്നോ, അത് അത്രത്തോളം നമ്മൾ സമ്പാദിക്കുക, അല്ലെ?
1: അത്രത്തോളം സമ്പാദിക്കുക, അതേ ഉള്ളൂ.
0: ശരി, അപ്പൊ അങ്ങനെ മാക്സിമം ഇങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ എല്ലാവരും ചോദിച്ച കാര്യമാണ്, ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഹരിചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ലൈഫിൽ?
1: ലൈഫിൽ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ കാണാറില്ല. കാരണം വെച്ചാൽ എനിക്കൊരു മന്തിൽ ഒരു ബജറ്റ് ഉണ്ട്, ആ ഒരു ബജറ്റ് കിട്ടിയ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വൈഫ്, അമ്മ, അച്ഛൻ അവരൊരാഗ്രഹം പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിനകത്തേക്ക് നമ്മൾ പൈസ മാറ്റി വെക്കണം. പെട്ടെന്ന് ഒരു ആഗ്രഹം പറയുമോ, എനിക്ക് എന്തിപ്പോ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. പൈസ മാറ്റി വെച്ചാൽ അവരെ കൊണ്ട് അപ്പഴേ പോവാം, അവർക്കൊരു ഹാപ്പി, നമുക്കൊരു ഹാപ്പി. അതോ അങ്ങനെയാണ് ഞാൻ പോകുന്നത്, എപ്പോഴും ഒരു ഫണ്ട് എവിടെയും മാറ്റിയിട്ടേക്കും.
0: എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ലൈഫിലെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് ഓക്കെ ആയിട്ട് മുൻപോട്ട് പോകാനും സഫിഷ്യന്റ് ആയ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണണം. ഇതാണ് ചേട്ടന്റെ ആഗ്രഹം, എപ്പോഴും കയ്യിൽ ബജറ്റ് വേണം, പൈസ വേണം.
1: തീർച്ചയായിട്ടും തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ കയ്യിൽ ഒരു പൈസ നമ്മൾ ഒന്നുകിലും ഒരു 50,000 രൂപ നമ്മൾ കയ്യിൽ എപ്പോഴും കരുതി വെച്ചേക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യം വന്നു കഴിഞ്ഞാൽ, ആശുപത്രി അങ്ങനെ എന്ത് വന്നാലും ഒരു 50 രൂപ എപ്പോഴും കൈ വെച്ചേക്കണം. അതിൽ നമ്മൾ കുറച്ചെടുത്താൽ പോലും പിന്നെ അങ്ങോട്ട് ഒരു 30 രൂപ 25 നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ അടുത്ത മാസം നമ്മൾ റോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പം നമുക്ക് ആരും പിന്തുണയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ആ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ആർക്കും അങ്ങനെ വിഷമം ഉണ്ടാവില്ല. നമുക്ക് പിന്നെ നമുക്ക് ഒരു ആഗ്രഹങ്ങൾ കാണുമല്ലോ, പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഹരിച്ചേട്ടൻ പറയുന്നത്. അപ്പൊ എന്തായാലും ലൈഫിൽ പ്ലാനിങ്ങുകൾ മുൻപോട്ട് പോവാ, നന്നായിട്ട് എൻ ചെയ്യുക, ഹാപ്പി ആയിട്ട് ലൈഫ് മുൻപോട്ട് ജീവിക്കുക, അല്ലെ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഓക്കെ,
1: നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്താൽ അവരെ ലൈഫ് ബെറ്റർ ആവും എന്നാണ് എന്റെ ഒരു വിശ്വാസം.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചാലും എനിക്ക് സന്തോഷം. ജീവിതമൊക്കെ പഴയതിനേക്കാൾ നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: തീർച്ചയായിട്ടും, ദൈവം അങ്ങനെ സഹായിക്കട്ടെ.
0: ശരി, അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

இல்லை இல்லை சொல்லு, ஒரு கணம் போதும்.

0: Yes, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Appa nammal angarathe inna Radio 1D umayi nammal isundum kottarakara, Ganapathi ambalathinte thottarikilathi, inna oru paadu nalla manushare parichayappettalle. Kurichu pinnal nalla visheshangalum, anubhavangalum, adilupuri nalla nalla abhiprayangalum kettu. Appo Radio 1D ikkide thalkalam ivadunu vandirikkana samayamayi, ennalum Radio 1-ude yathrakalonnum ivadunu avasanikkunnilla. Mattoru vishayame njan veendum varum. Appo ningalude shabdamaya Radio 1D kettukondirikku. So it's me, RJ Srishant. Signing off.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290704 2919 0909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. അപ്പോൾ ഏതായാലും രണ്ട് അടിപൊളി പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എവ്രിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: സോ വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം, ഇത് നെടിയവിടെ നിന്ന് ശാന്ത ചേച്ചിയാണ്.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷമാണ് മോനെ.
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു?
1: ഹാപ്പി ആയിട്ടിരിക്കുന്നു.
0: എന്തായിരുന്നു പരിപാടി?
1: മക്കളും പിന്നെ ഇന്ന് നമ്മുടെ ഒരു പുതിയ ഒരു മോനൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് നിൽക്കുവാണേ മോനെ. പുതിയ കുട്ടി അല്ല, പ്രേയെ പാടുന്നത് വെച്ചിട്ട് പിന്നെ അയാൾക്കും പാടണമെന്നൊരു ആഗ്രഹം.
0: ഓക്കേ, രണ്ടുപേരും പാടാമല്ലോ.
1: ആ മോൻ പാടിക്കുന്നു.
0: പേര് പറയോ മകന്റെ? പേര് പറയോ.

0: ആഹാ, നന്നായിട്ട് പാടിയല്ലോ, അടിപൊളിയാണല്ലോ. അപ്പൊ ആരാണ് പേരെന്ന് പറയാ കുട്ടിയുടെ?
1: പേര് ആദിശിവ എന്നാ മോനെ.
0: ആദിശിവ അല്ലേ?
1: ആദിശിവ.
0: നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേച്ചി കേൾക്കേണ്ടത്?
1: ഒന്നാം രാഗം പാടി
0: ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ. ആ, പോരട്ടെ പോരട്ടെ, ബാക്കി ബാക്കിയുടെ പോരട്ടെ. അല്ല, ഞാൻ ചേച്ചിക്ക് അവസരം തന്നതാ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ആ പാട്ടാണ് അല്ലേ? എല്ലാവരും അടിച്ചു പൊളിച്ച് ജോലിയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ.
1: എല്ലാവർക്കും പനിയൊക്കെ മാറിയോ?
0: ആ, ചെറിയൊരു പനി എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇപ്പൊ ഓക്കെ ആണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: എന്റെ അംഗൻവാടിയിലെ കുഞ്ഞിക്കിളികൾക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, പിന്നെ നമ്മുടെ റാംജി ചേട്ടനും വേണ്ടി പ്രത്യേകിച്ച്.
0: ഓക്കേ, ശരി, വെച്ചു കൊടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ഒന്നാം രാഗം പാടിയെന്ന മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് എല്ലാവർക്കും അറിയാം, തൂവാന തുമ്പികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രൻ സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം വേണുശേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം ഇന്ന് കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ എഫ്. ഇന്ന് ഒക്ടോബർ 6 എൻ്റെ ഇളയപുത്രൻ ഫാഹിദിൻ്റെ 17-ാം ജന്മദിനമാണ്. അവൻ്റെ നാവിൻ തുമ്പത്ത് ആദ്യം പാടി നടന്നൊരു ഗാനമാണ് 3 എന്ന സിനിമയിലെ വൈ ദീസ് കൊലവെറി കൊലവെറി എന്ന തമിഴ് ഗാനം കേട്ടോ. ആ ഗാനം ജന്മദിനാശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേയിൽ കേൾപ്പിക്കുക എന്നാണ് നമ്മുടെ മുഹമ്മദ് ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ മകൻ ഫാഹിദിന് എല്ലാവിധ ജന്മദിനാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഈ മനോഹരമായ പാട്ട് കേൾക്കാം ഫാഹിദിന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻറ്റി, ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 3 എന്ന സിനിമയ്ക്ക് വേണ്ടി ധനുഷിൻ്റെ വരികൾക്ക് അനിരുദ്ധീണം നൽകി ധനുഷ് തന്നെ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഒരു കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ നാവിൻ തുമ്പത്ത് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഫാഹിദിനെ പോലെ തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474291909074 2919 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909 0 9526490909 0 സോ എവ്രിബഡി സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം. Not our kupum.
2: Yo, boys, I am singing song. Soup song. Flop song.

0: വീടിനൊപ്പം നാട്ടാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണാവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

0: തുമ്പികൾ എന്ന സിനിമയിൽ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കാണ് ഈ ഒരു സമയം. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: മകനും
0: മകൾക്കും വേണ്ടിയാണല്ലേ? എന്ത് പറ്റി ഇന്നൊരു പ്രത്യേകത ഈ പാട്ട് പറയാൻ?
1: അത് എന്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നു.
0: അത്രേ ഉള്ളൂ അല്ലേ?
1: ഓ
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ അജയ്മണി ചേട്ടനാണ് ചേട്ടൻ ചോദിച്ച പാട്ട്. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയമെന്ന മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. ആക്ച്വലി കാര്യസ്ഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി ബെന്നി ദയാൽ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. അജയ്മണി ചേട്ടൻ്റെ മകനും മകൾക്കും വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് അന്ന എന്ന മൂവിയിലെ ദാസേട്ടനും ചിത്രശശിയും കൂടി പാടിയ ആ പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്നാലും ചേട്ടൻ ഉദ്ദേശിച്ച പാട്ട് യവന കഥയിൽ നിന്ന് വന്ന ആ ഒരു മനോഹരമായ പാട്ടാണെന്ന് തോന്നുന്നു. ആൻഡ് ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന എന്ന സിനിമയ്ക്ക് വേണ്ടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സാർ ഈണം നൽകി ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിപ്പോൾ ബദൽഹീം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലൂടെ നമ്മൾ വീണ്ടും കേട്ട് ആസ്വദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. അപ്പോൾ എന്തായാലും ദേ രണ്ട് അടിപൊളി ട്രാക്കാണ് ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിൽ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490909062669409. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Yasid Coffee.
9: Yasid Coffee.
8: Evide ishtam pole vaattu.

0: ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ദേഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനേ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുന്നു. ഈ പേര് റാംജി എന്നത് ഇനിഷ്യൽ ആണോ ജി, അതോ പേരിന്റെ ഫുൾ ആണോ റാംജി? ഒന്ന് പെട്ടെന്ന് പറയുമോ കഥ, എന്ന് കേൾക്കാൻ ഒരു ക്യൂരിയസ് ആണ് ഞാൻ. ഒന്നുകൂടെ പറയുമോ, കേട്ടില്ല. എം രാമചന്ദ്രൻ പിള്ള.
1: ഓക്കെ.
0: ആ
1: വടക്കേ
0: ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് റാംജി അല്ലേ. ഞാൻ കരുതി എന്താണെന്നറിയോ, റാംജി ഈ ജി എന്ന് പറഞ്ഞ ഇനിഷ്യൽ ആണ് കരുതി ഇരിക്കുകയാണ്. വിളിക്കുന്നത് ഓക്കെ, ശരി ശരി. അപ്പൊ അതായിരുന്നു ആ കഥ, ആ പേരിന്റെ പിന്നിലുള്ള ഒരു കഥയല്ലേ. ഓക്കെ ശരി. അപ്പൊ ഇത് പാട്ടാ കേൾക്കണ്ടേ? എന്തോ കേട്ടില്ല, ഒന്നുകൂടെ പറയുമോ? അത് കുഴപ്പമില്ല, നമ്മള് നമ്മൾ ആദര സൂചന വിളിക്കുന്നില്ല, കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ശരി, അപ്പൊ ഏത് പാട്ട് എന്ന് കേൾക്കണ്ടേ? പൂവും പ്രസാദവും അല്ലേ. ഓക്കെ, പാട്ട് വെച്ച് തരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ പറഞ്ഞില്ലല്ലോ. ഒന്നുകൂടെ പറയുമോ? ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം അല്ലോ. ഓക്കെ ശരി, എന്തായാലും പാട്ട് വെച്ചു തരാം. താങ്ക് യു ഫോർ കോളിംഗ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ റാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് പൂവും പ്രസാദവും എന്നൊരു പാട്ടാണ്. ഈ പാട്ട് ആക്ച്വലി 68 റിലീസ് ചെയ്ത തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാഷ് ഈണം നൽകി. നമ്മുടെ സ്വന്തം ജയേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ പാട്ട്. അപ്പൊ ഈ പാട്ട് കേൾക്കാം. റാംജി ചേട്ടനും ചേട്ടന്റെ ഡെഡിക്കേഷൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയും കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം, ഞാൻ രമ്യ അനിൽകുമാർ പെരുംകുളത്ത് നിന്നും. എനിക്ക് ആനച്ചന്തം എന്ന സിനിമയിലെ ശ്യാമവാനിലേതു കണിക്കൊന്ന പൂത്തുവോ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് രമ്യ ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മൾ ഈ രാവിലെ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ ഒരു പാട്ടിന് കേട്ടതെന്ന് എനിക്ക് തോന്നിപ്പോകും കേട്ടോ. അത്രത്തോളം മനോഹര പാട്ടാണ് എന്നെ സംബന്ധിച്ച് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ഈ ഒരു പാട്ട് ആക്ച്വലി ചേച്ചി പറഞ്ഞതുപോലെ ആനച്ചന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി പി സി അരവിന്ദന്റെ വരികൾക്ക് ജെയ്സൺ ജെ നായർ ഈണം നൽകി വേണുചേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ പാട്ട്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫയിലേക്ക് ടു ദ നമ്പർ 0474291 9090 0474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490906. 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ്.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡെന്ന് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു.
2: ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഭാരത് കി നേഷണൽ മാരിടൈം കേപ്പബിലിറ്റി കാ കസ്റ്റോഡിയൻ ഹൈ. പിച്ചലെ 8 ഡിക്കേഡ്സ് സേ ഭി അധിക് സമയ സേ എച്ച്എസ്എൽ നേ ദേശ് കി മാരിടൈം ഓർ ഡിഫൻസ് റിക്വയർമെന്റ്സ് കോ പൂരാ കർനേ മേ ബഹുത് ഹി മഹത്വപൂർണ ഭൂമിക കാ നിർവാഹ കിയാ ഹൈ.
1: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ നിർമ്മിക്കുന്നത്. 5-ാമത്തെ കപ്പലിന്റെ കീലിടൽ ചടങ്ങും സ്ലിപ്പ് വേ 4, 300 ടൺ ഗോലിയാത്ത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസ് അബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
1: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ MPമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂര മേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 16-നാണ്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
1: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലേഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുവു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ 1 ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന 2 മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. ശ്രേയ ഫ്രം

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again, we are back on Cassette Cafe. യുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ്. ഹായ് ശ്രീചേട്ടാ, ചിക്കിനി ചമ്മയിലെ പ്ലേ ചെയ്ത് തരുമോ എന്നാണ് പ്രണവ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രണവിനോട് കേൾക്കാം അടിപൊളി ഹിന്ദി സോങ് കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി അഗ്നിപഥ് എന്ന സിനിമയ്ക്ക് വേണ്ടി അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് അജയ് അതുൽ ഈണം നൽകി നമ്മുടെ സ്വന്തം പാട്ടുകാരി ശ്രേയാ ഘോഷാൽ പാടി തകർത്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാലിനിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഫിദയിലെ വന്നില്ലേ മെല്ലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് മാലിനി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും മാലിനിക്ക് വേണ്ടിയും ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഫിദ എന്ന സിനിമയ്ക്ക് വേണ്ടി സിജു തുറവൂരിൻ്റെ വരികൾക്ക് ശക്തികാന്ത് കാർത്തിക് ഈണം നൽകി ശ്യാമ സിജുവും വിധു പ്രതാപും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ പാട്ട് കേട്ടോ. രണ്ട് അടിപൊളി സൂപ്പർ ഹിറ്റ് ഡാൻസ് ഹിറ്റാണ് വരാൻ പോകുന്നത് കാസറ്റ് കഫേയിലൂടെ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. തുടരുമ്പോൾ 0472919090 474 1990. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490 95266499090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Yasit Coffee.
8: Yasit Coffee.
7: Evide ishtam pole vaattu.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് അരയ്ക്കാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, അക്കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസയാണ് കേട്ടോ. ഹായ് ബ്രോ, അനിൽ മേലെ സോങ്

ഫ്രം ദി മൂവി വാരണമായിരം വെച്ച് തരുമോ, ഡെഡിക്കേറ്റിംഗ് ദി സോങ് ടു ഓൾ ദി ലിസണേഴ്സ് ഓഫ് ആസ്ട്രയ എഫ് എം എന്നാണ് അൻസി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും അൻസിക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം. കാസറ്റ് കഫിയിലൂടെ ആ ഒരു പാട്ട് ആക്ച്വലി വാരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി താമരയുടെ വരികൾക്ക് മജീഷ്യൻ ഹാരിസ് ജയരാജീകരണം നൽകി സുധ രഘുനാഥൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫിയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദ്യത്തിനാണ് കേട്ടോ. ഹായ് ബ്രോ, എനിക്ക് കാട്ടു ചെമ്പകം പൂത്തോടെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ആദ്യം അയച്ചിരിക്കുന്ന മെസ്സേജ്. ഈ ഒരു പാട്ട് ആക്ച്വലി നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് ഈണം നൽകി ആവണി മൽഹറും വിശാൽ മിശ്രയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്താ രണ്ട് ബ്യൂട്ടിഫുൾ പാട്ട് കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി ഇൻ കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം കാസറ്റ് കഫിയിലേക്ക്. ടു ദ നമ്പർ 0474291909047419. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്പർ ഇതാണ് 9526490909052669409. സോ കീപ് ഓൾ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പള്ളി ചട്ടം ചെയ്ത സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ
0: ദേവദർശി. ദേവദർശി എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ നടക്കുന്നു ചെങ്ങമ്മനാട്.
0: ചെങ്ങമ്മനാട്, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ അച്ഛന്, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അനിയന്, കൊച്ചച്ഛൻ.
0: ആഹാ, ഒരു വലിയ ഫാമിലി ആണല്ലോ അല്ലേ? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഹാപ്പി ആണോ?
1: ഹാപ്പിയാ.
0: എത്രനാ പഠിക്കുന്നേ?
1: ഞാൻ 7-ല്.
0: 7-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: ഒരു വിഷമകരമായ കാര്യമൊക്കെ ഉണ്ട്.
0: അതെന്ത് പറ്റി?
1: അത് വീണ് കൈയൊക്കെ ഒടിഞ്ഞിരിക്കുക.
0: അയ്യോടാ, വീണ് കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. സന്തോഷമാണോ സങ്കടമാണോ? ശരിക്കും പറ.
1: സങ്കടമാണ്.
0: എന്റെ ദൈവമേ, ആത്മാർത്ഥമായ കുട്ടിയെ കണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഇത് ചോദിക്കുമ്പോ സന്തോഷം എന്ന് പറയേണ്ടതാണ്. ആക്ച്വലി സത്യസന്ധം കളിക്കല്ലേ, ശരിയല്ലേ? കള്ളം പറയല്ലേ, സത്യം പറ. സന്തോഷമാണോ സങ്കടം? സങ്കടമാണ്. കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ശരി. അപ്പോഴേ ഏറ്റവും ടഫായ, പഠിക്കാൻ ഏറ്റവും പാടുള്ള വിഷയം ഏതാ?
1: സോഷ്യൽ
0: സയൻസ്. സോഷ്യൽ സയൻസോ? അതെന്ത് പറ്റി?
1: അത് പ്രകൃതിയെ കുറിച്ചുള്ള കാര്യങ്ങള്. അപ്പൊ ഒരുപാട് സമയം എടുക്കും പഠിക്കാൻ.
0: ദൈവമേ, മാത്സ് ഒക്കെ സിമ്പിൾ ആണോ? എന്റെ കൊള്ളാലോ, ഇത് ആരാണിത്? ചെറിയൊരു പഠിപ്പിയല്ലേ? അപ്പോ കുഴപ്പമില്ല. ആ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ പോവാണ്. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ എന്താ? അംബീഷൻ എന്താ? എന്താവാൻ ആഗ്രഹം?
1: എനിക്ക് വലുതായി എല്ലാരും സഹായിക്കണം.
0: അതിപ്പോ എല്ലാവരുടെയും ആഗ്രഹമല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. ഒരു ആഗ്രഹം ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ.
1: ഡോക്ടർ
0: ആവണം. ഓക്കെ, അടിപൊളി. ശരി ശരി. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ലൊരു ഡോക്ടറായിട്ട് മാറണം കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് വർണ്ണ പകിട്ടുന്ന സിനിമയിലെ ഓക്കേലെ ഓക്കേലെ പാട്ട്.
0: എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത് കൊണ്ടാ.
0: എന്റെ ദൈവമേ, എഴുതിയ ആളുടെ പേരൊക്കെ അറിയോ? അദ്ദേഹം മാത്രം എഴുതിയേക്കുന്നത്? മറ്റൊരാൾ കൂടെ
1: എഴുതിട്ടില്ലേ?
0: അതറിയത്തില്ല. ഗംഗയമരൻ പറഞ്ഞ വലിയ സംഗീത സംവിധായകനുണ്ട് തമിഴില് കേട്ടോ. അദ്ദേഹം കൂടി ഇതിനകത്ത് വരികൾ എഴുതിയിട്ടുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, ശരി. അപ്പൊ എവിടെ ചോദിക്കാൻ പറയണം കേട്ടോ. പറയില്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും പാട്ട് വിശാരം ഡെഡിക്കേഷൻ ഉണ്ടോ ചോദിക്കാൻ മറന്നുപോയി.
1: അത് എല്ലാവർക്കും വേണ്ടിട്ടാ, ഗിരീഷ് പുത്തഞ്ചേരി ആരാധകർക്ക് വേണ്ടി.
0: എന്റെ അടിപൊളി. ഓ ശരി, അയ്യ, ഗിരീഷ് ഏട്ടന്റെ ഫാൻസ് എല്ലാവർക്കും കൊടുക്കും അല്ലേ? ഓക്കെ, ശരി. പാട്ട് വിശാരം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് മോനെ. താങ്ക് യു സോ മച്ച്. യെസ്, വിളിച്ചത് ദേവദർശ് ആണ്. ദേവദർശ് ചോദിച്ച പാട്ട് ഓക്കെയല്ല ഓക്കെയല്ല എന്ന അടിപൊളി പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 97 റിലീസ് ചെയ്ത വർണ്ണ പകിട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടന്റെ വരികൾക്കും ഗംഗേ അമരൻ സാറിന്റെ വരികൾക്കും വിദ്യാജീകരണം നൽകി എം ജി ശ്രീകുമാർ സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം ദേവദർശന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് ശ്രീ, എനിക്കൊരു സോങ് കിളിയെ കിളിയെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? ഇതെൻ്റെ വീട്ടിലെല്ലാവർക്കും വേണ്ടിയുമാണെന്നാണ് നമ്മുടെ ശശികല ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേച്ചിക്കും ചേച്ചിയുടെ വീട്ടുകാർക്കും വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ആ രാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ കാദർ സാറിൻ്റെ വരികൾക്ക് രാജസാർ ഈണം നൽകി സ്വർഗീയ ഗായിക ജാനകിയമ്മ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാവുന്ന കാസറ്റ് കഫേയിലേക്ക് നമ്പർ ഇതാണ്: 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യമുണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906-9662-6690-9090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പവും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
1: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം പഠിക്കൂ പ്രൊഫഷണൽ ആകൂ വിജയിക്കൂ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കൊട്ടാരക്കര
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര ഭാവന എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പം എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫൈനലി എനിക്കൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ് കേട്ടോ. ഹായ്, ഞാൻ അർച്ചന ഫ്രം കൊട്ടാരക്കര. അല ബൊലേലോ സോങ് വെച്ച് തരുമോ കാസറ്റ് കഫേയിലൂടെ എന്നാണ് നമ്മുടെ അർച്ചന എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും അർച്ചനയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി രജനി സാറിൻ്റെ ഏറ്റവും പുതിയ റിലീസ് ആകാൻ പോകുന്ന സിനിമ ജയിലർ 2 വേണ്ടി അരുൺ രാജ് കാമരാജിൻ്റെ വരികൾക്ക് അനിരുദ്ധ് പാടുകയും ഈണം നൽകുകയും ചെയ്യുന്ന ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഓണത്തിനൊക്കെ വന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാമും നമ്മുടെ യൂട്യൂബൊക്കെ തകർത്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം അർച്ചനയ്ക്ക് വേണ്ടി. ആൻഡ് ഓൾസോ തലൈവർ ഫാൻസിനെല്ലാം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ടിനെ ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയുടെ എപ്പിസോഡ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും തൽക്കാലം എനിക്കൊന്ന് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഇനി രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗതിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ശ്രേയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം
3: ആഘോഷം.
2: ഓരോ വ്യക്തിയും തങ്ങളുടേതായ കഴിവുകളും താല്പര്യങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞവരാണ്. സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തികളുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. ചലനത്തിലും ശാരീരിക സന്തുലിതാവസ്ഥയിലുമുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആശയവിനിമയം, ഭക്ഷണം കഴിക്കൽ, വ്യക്തിഗത പരിചരണം തുടങ്ങിയ കാര്യങ്ങളിലെ പിന്തുണ, ഇങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും വെല്ലുവിളികളും വ്യത്യസ്തമാണ്. ഈ വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് അനുയോജ്യമായ പരിചരണവും തുല്യ പങ്കാളിത്തത്തിനുള്ള അവസരങ്ങളും ഉറപ്പാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്ന് ഒക്ടോബർ 6 ലോക സെറിബ്രൽ പാൾസി ദിനമായി നാം ആചരിക്കുകയാണ്. സെറിബ്രൽ പാൾസി ബാധിതരായ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും ഒന്നിച്ചു ചേർത്ത് വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തുന്ന പ്രസ്ഥാനമാണ് ഈ ഒരു ദിവസം. അവബോധം വളർത്താനും സമൂഹത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്താനും അർത്ഥവത്തായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ലോക സെറിബ്രൽ പാൾസി ദിനമായി ആചരിക്കുന്നത്. സെറിബ്രൽ പാൾസിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കുഞ്ഞുങ്ങളിലെ വളർച്ചാ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പിന്തുണ നൽകാനും ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും പൊതുസേവന കേന്ദ്രങ്ങളിലും എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യവും സൗഹൃദപരവുമാക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു ദിവസം. ഇത്തരം മാറ്റങ്ങളിലൂടെ മാത്രമേ അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നുവരാൻ സാധിക്കും. സോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന സന്ദേശത്തോടെ വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജി ഏലിക്കുട്ടി. സെറിബ്രൽ പാൾസിയെ കുറിച്ച് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വികാസഘട്ടത്തിലുള്ള മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളോ പരിക്കുകളോ ആണ് ചലനം, സന്തുലിതാവസ്ഥ, ശാരീരിക പ്രകൃതി എന്നിവയെ ബാധിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. എങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ രോഗനിർണയം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആശയവിനിമയ രീതികള്, ജീവിത ലക്ഷ്യങ്ങള്, ജീവിക്കുന്ന ചുറ്റുപാടുകള് എന്നിവ മനസ്സിലാക്കുന്നതും തുല്യ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെറുമൊരു സഹതാപത്തിനപ്പുറം ഓരോരുത്തരുടെയും കഴിവുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു മാറ്റമാണ് നമുക്കിടയിൽ ഉണ്ടാകേണ്ടത്. ചെറിയൊരു കരുതൽ കൊണ്ട് വലിയൊരു ലോകം തന്നെ നമുക്ക് ഇവർക്കായി തുറന്നു കൊടുക്കാനായിട്ട് കഴിയും. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജി ഏലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. സെറിബ്രൽ പാൾസി ദിനം എന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രല്ലാട്ടോ, വിവേചനങ്ങളില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു വലിയ മുന്നേറ്റം കൂടിയാണ്. നമ്മുടെ വീടുകളിലും വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും നൽകുന്ന ചെറിയൊരു സൗകര്യം പോലും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. അപ്പോ ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഈ വർഷത്തെ സെറിബ്രൽ പാൾസി ദിനത്തിന്റെ പ്രധാന പ്രമേയത്തെക്കുറിച്ചും അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള സെറിബ്രൽ പാൾസി അവസ്ഥകളാണ് ഉള്ളതെന്നുമാണ്. സോ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജി ഏലിക്കുട്ടി. ഒരു രോഗാവസ്ഥ എന്നതിനപ്പുറം ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥകൾ മനസ്സിലാക്കി അവർക്ക് കൃത്യമായ പിന്തുണ നൽകാൻ നമ്മളെ സഹായിക്കുന്നത് ഓരോ രോഗത്തെക്കുറിച്ചുമുള്ള ഇത്തരം അറിവുകളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വർഷത്തെ ലോക സെറിബ്രൽ പാൾസി ദിനത്തിന്റെ പ്രധാന പ്രമേയത്തെ കുറിച്ച് സംസാരിക്കാം. യുണീക് ആൻഡ് യുണൈറ്റഡ്, തനിമയോടെ ഒന്നായി എന്നതാണ് 2026 ക്യാമ്പയിൻ പ്രമേയം. യുണീക് ആൻഡ് യുണൈറ്റഡ് എന്ന ഹാഷ് ടാഗോടെയാണ് ലോകമെമ്പാടും ഈ ഒരു സന്ദേശം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ വ്യക്തിയും തങ്ങളുടേതായിട്ടുള്ള കഴിവുകളാലും പ്രകൃതത്താലും വേറിട്ട് നിൽക്കുന്നവരാണ്. എന്നാൽ തുല്യ അവകാശങ്ങൾക്കും മാറ്റങ്ങൾക്കുമായി നമ്മൾ എല്ലാവരും ഒരൊറ്റ മനസ്സോടെ ഒന്നിച്ചു നിൽക്കുന്നു എന്ന മനോഹരമായ ആശയമാണ് യുണീക് ആൻഡ് യുണൈറ്റഡ് എന്ന തീമിലൂടെ ഈ ഒരു ദിവസം നമ്മളോട് പറയുന്നത്. സോ തങ്ങളുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അത് നടപ്പിലാക്കാൻ സഹായിക്കുന്ന വ്യക്തികളുമായും സമൂഹവുമായും കൈകോർക്കാനായിട്ട് ഈ ഒരു പ്രമേയം നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ ഉറപ്പാക്കേണ്ട മികച്ച ആരോഗ്യ പരിചരണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം, ആധുനിക സഹായ ഉപകരണങ്ങൾ, അനുയോജ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, സമൂഹത്തിന്റെ മുൻനിരയിലേക്കുള്ള പങ്കാളിത്തം തുടങ്ങി ഇനിയും സാധ്യമാക്കേണ്ട വലിയ മാറ്റങ്ങളിലേക്ക് ഈ ഒരു പ്രമേയം

വിരൽ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സെറിബൽ പാൾസിയുടെ വിവിധ തരങ്ങളെ കുറിച്ചാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ശരീരത്തിലെ പേശികളുടെ ചലന ബുദ്ധിമുട്ടുകൾ അടിസ്ഥാനമാക്കി പ്രധാനമായിട്ടും 4 തരം സെറിബ്രൽ പാൾസിയാണ് ഡോക്ടർമാര് വേർതിരിച്ചിട്ടുള്ളത്. 1st സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസിയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് സെറിബ്രൽ പാൾസി. ഇതില് പേശികൾക്ക് അമിതമായിട്ടുള്ള കടുപ്പവും വിറയലും അനുഭവപ്പെടുകയും ചലനം പ്രയാസകരമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ശരീരത്തിന്റെ ഒരു ഭാഗത്തെയോ കാലുകളെയോ മാത്രമായോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയോ ആയിട്ട് ഇത് ബാധിക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇനി 2nd ഒരു തരം എന്ന് പറയുന്നത് ഡിസ്കൈനറ്റിക് സെറിബ്രൽ പാൾസി എന്നതാണ്. പേശികളുടെ അയവും മുറുക്കവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അറ്റാക്സിക് സെറിബ്രൽ പാൾസിയാണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, കോർഡിനേഷൻ, കൃത്യതയുള്ള ചെറിയ ചലനങ്ങൾ എന്നിവയൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇനി 4th മിക്സഡ് സെറിബ്രൽ പാൾസിയാണ്. മുകളിൽ പറഞ്ഞ 1 കൂടുതൽ തരങ്ങളുടെ ലക്ഷണങ്ങൾ ഒരേ സമയം ഒരാളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് മിക്സഡ് സെറിബ്രൽ പാൾസി. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ പരിചരണവും പിന്തുണയും നൽകാനായിട്ട് നമ്മെ സഹായിക്കുകയും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി മാറ്റത്തിന്റെ ഭാഗമാകാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒരു ചെറിയ പാട്ട് കേൾക്കാം. ലൗഡ് സ്പീക്കറിൽ കീപ് ഓൺ ലിസണിംഗ് ആശ്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. സെറിബൽ പാൾസിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും മുന്നിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് കാരണം എന്താണ് എന്നുള്ളത്. സോ വാട്ട് കോസസ് സെറിബൽ പാൾസി എന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം ലൗഡ് സ്പീക്കറിലൂടെ വിത്ത് മീ ആൾജി എലിക്കുട്ടി. സെറിബൽ പാൾസി എന്ന അവസ്ഥ ഉടലെടുക്കുന്നത് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചാഘട്ടത്തിലാണ് കേട്ടോ. ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ആദ്യകാല ബാല്യത്തിലോ തലച്ചോറിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങളോ പരിക്കുകളോ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് മാറുന്നത്. ഗർഭകാലത്തുണ്ടാകുന്ന അണുബാധകള്, തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിലുണ്ടാകുന്ന തടസ്സങ്ങള് എന്നിവയൊക്കെ ഇതിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളാകാം. ഇവിടെ നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ള വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രസവ സമയത്ത് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് സെറിബ്രൽ പാൾസി ഉണ്ടാകുന്നത് എന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ ശതമാനം ആളുകളിൽ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. മാസം തികയാതെയുള്ള പ്രസവവും പ്രസവ സമയത്തെ കുറഞ്ഞ ഭാരവും ഒക്കെ ഇതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണ്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ കുഞ്ഞിന് നിർബന്ധമായിട്ടും ഈ ഒരു അവസ്ഥ വരുമെന്ന് അതിന് അർത്ഥവും ഇല്ല കേട്ടോ. ആരും ആരെയും കുറ്റപ്പെടുത്താനോ സ്വയം നിരാശപ്പെടാനോ നിൽക്കാതെ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളും പിന്തുണയുമാണ് ഈ ഒരു സമയത്ത് നമ്മൾ നൽകേണ്ടതായിട്ടുള്ളത്. ഇനി കുഞ്ഞുങ്ങളിലെ സെറിബ്രൽ പാൾസിയുടെ ആദ്യകാല ലക്ഷണങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും തുടക്കത്തിൽ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും കുഞ്ഞ് വളരുന്നതനുസരിച്ചാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതലായിട്ട് വ്യക്തമായിട്ട് വരുന്നത് കേട്ടോ. കുഞ്ഞിന്റെ ചലനങ്ങളിലോ പേശികളുടെ കരുത്തിലോ സാധാരണയായിട്ട് ഓരോ പ്രായത്തിലും കൈവരിക്കേണ്ട വികാസ ഘട്ടങ്ങളിലോ വ്യത്യാസങ്ങൾ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഇനി പറയുന്ന ലക്ഷണങ്ങളാണ് സെറിബ്രൽ പാൾസിയിൽ കണ്ടുവരുന്നത്. ഒന്നാമത്തേത്, ഇരിക്കാനും നിൽക്കാനും നടക്കാനും സാധാരണയേക്കാൾ കൂടുതൽ സമയമെടുക്കുക, ഡിലേസ് ഇൻ മൈൽ സ്റ്റോൺസ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, പേശികൾ അമിതമായിട്ട് കടുപ്പമുള്ളതോ അല്ലെങ്കിൽ തികച്ചും അയഞ്ഞതോ ആയി കാണപ്പെടുക. മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, കൈകാലുകൾക്ക് ആവശ്യത്തിന് ബലമില്ലായ്മ അനുഭവപ്പെടുക. അതുപോലെ തന്നെ ചലനങ്ങളിൽ സ്വയം നിയന്ത്രണം ഇല്ലായ്മയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വിറയലോ അനുഭവപ്പെടുക. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും സന്തുലിതാവസ്ഥ, അതായത് ബാലൻസ് നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാൽ വിരലുകളുടെ അറ്റത്ത് മാത്രം ഊന്നി നടക്കുക. സംസാരശേഷി കൈവരിക്കുന്നതിൽ കാലതാമസം വരിക. പക്ഷെ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം കുഞ്ഞിന് സെറിബ്രൽ പാൾസി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ടും കഴിയില്ല. മറ്റു പല സാധാരണ കാരണങ്ങൾ കൊണ്ടും ഇത്തരം വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നമ്മൾ രോഗനിർണയം നടത്താതെ ഒരു വിദഗ്ധ പരിശോധനയാണ് ഈ ഒരു ഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. കുഞ്ഞിന്റെ വളർച്ചയിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് കുറിച്ചു വെക്കുകയും ഒരു പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ കാണിച്ച് ഉപദേശം തേടുകയും ചെയ്യണം. ഡോക്ടർമാരെ കാണിക്കുമ്പോൾ നമ്മുടെ ആശങ്കകൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുഞ്ഞിന്റെ ചലനങ്ങളുടെ ചെറിയ വീഡിയോ റെക്കോർഡുകളൊക്കെ കാണിക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ. സോ ശരിയായ അറിവും സമയബന്ധിതമായിട്ടുള്ള ഇടപെടലുകളും കൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുക. കരുതലോടെയുള്ള നമ്മുടെ ഓരോ ചുവടുവെപ്പും അവർക്കൊരു പുതിയ പ്രതീക്ഷയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടോ. കീപ് ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഇനി നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഡോക്ടർമാർ എങ്ങനെയാണ് സെറിബ്രൽ പാൾസി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടും അവരുടെ ചലനങ്ങള്, പേശിയുടെ കരുത്ത്, റിഫ്ലക്സുകള്, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമുള്ള ശരീര പ്രകൃതി എന്നിവ പരിശോധിച്ചുമാണ് ഡോക്ടർ ഈ ഒരു അവസ്ഥയെ നിർണ്ണയിക്കുന്നത്. പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു പരിശോധനകൾ കടന്നു പോകുന്നത്. 1st ഡെവലപ്മെന്റൽ മോണിറ്ററിംഗ് ആണ്. കുഞ്ഞിന്റെ വളർച്ചയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും മാതാപിതാക്കൾ ശ്രദ്ധിച്ച കാര്യങ്ങളും ആശങ്കകളും ഡോക്ടർമാർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. 2nd ഡെവലപ്മെന്റൽ സ്ക്രീനിംഗ് ആണ്. കുഞ്ഞിന്റെ വളർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടോ എന്ന് പ്രത്യേക പരിശോധനാ രീതികളിലൂടെ ഡോക്ടേഴ്സ് തിരിച്ചറിയുന്നു. 3rd സ്പെഷ്യലിസ്റ്റ് ഇവാലുവേഷൻ ആണ്. കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുകളുടെ യഥാർത്ഥ കാരണങ്ങളും അവർക്ക് ഭാവിയിലെ ഏതൊക്കെ തരത്തിലുള്ള പിന്തുണയാണ് ആവശ്യമെന്നും വിദഗ്ധ ഡോക്ടർമാർ കണ്ടുപിടിക്കുകയാണ്. ഇനി ഏറ്റവും അവസാനം എന്ന് പറയുന്നത് പ്രത്യേക പരിശോധനകളാണ്. ആവശ്യമെങ്കിൽ മാത്രം തലച്ചോറിന്റെ MRI അല്ലെങ്കിൽ മറ്റ് ക്ലിനിക്കൽ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ കാഴ്ച, കേൾവി, ആശയവിനിമയം തുടങ്ങിയ മറ്റു മേഖലകളിലെ വികാസവും ഡോക്ടർമാർ വിലയിരുത്താറുണ്ട്. ഇവിടെ ഓർക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള പരിശോധനകളല്ല നടത്തി വരുന്നത് എന്നുള്ളതാണ്. ഓരോ കുട്ടിയുടെയും ആവശ്യാനുസരണം ഇതിൽ മാറ്റങ്ങൾ വരാട്ടോ. അതോടൊപ്പം തന്നെ നാം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യകാല ഇടപെടലുകളുടെ പ്രാധാന്യമാണ്. ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയും. തുടക്കത്തിലെ തന്നെ കുഞ്ഞിന്റെ അവസ്ഥ തിരിച്ചറിയുന്നത് കൃത്യമായിട്ടുള്ള തെറാപ്പികൾ, ആവശ്യമായ സഹായ ഉപകരണങ്ങൾ, കുടുംബത്തിനുള്ള പിന്തുണ എന്നിവ വേഗത്തിൽ ലഭ്യമാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഓരോ കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രായോഗികമായ ലക്ഷ്യങ്ങളിൽ ഊന്നിയായിരിക്കും ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് സുഖകരമായിട്ട് കളിക്കാനും സാധനങ്ങൾ കയ്യിലെടുക്കാനും സ്വന്തം ആവശ്യങ്ങളും തിരഞ്ഞെടുപ്പുകളും ആശയവിനിമയം നടത്താനും ദിനചര്യകളിൽ പങ്കാളിയാകാനും ഒക്കെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരൊറ്റ ചികിത്സാ രീതിയോ തെറാപ്പി പ്ലാനോ ഇല്ല എന്നതും ഈ ഒരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ മാറുന്നതനുസരിച്ച് പുനഃപരിശോധനകൾ കഴിയുന്ന വിധത്തിൽ തികച്ചും വ്യക്തിഗതമായിട്ടായിരിക്കും നടത്തുന്നത്. ചിലപ്പോൾ ഡയഗ്നോസിസ് പൂർണ്ണമാക്കാനായിട്ട് സമയമെടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ പരിശോധനകൾ നടക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് അനുയോജ്യമായിട്ടുള്ള തുടക്ക പിന്തുണകളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിയായ അറിവും കൃത്യസമയത്തെ പിന്തുണയും കൊണ്ട് ഏതൊരു കുട്ടിയുടെയും സ്വപ്നങ്ങൾക്കും ചിറക് നൽകാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഓർക്കുക. സ്നേഹവും കരുതലുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഇത്തരം വലിയ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയൂ കേട്ടോ. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആർ ശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. സെറിബ്രൽ പാൾസി ബാധിതരായ വ്യക്തികൾക്കുള്ള ചികിത്സകളും പിന്തുണകളും. സോ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് ആഴ്ചി ഏലിക്കുട്ടി. സെറിബ്രൽ പാൾസി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നിലവിലെ മരുന്നുകളോ ചികിത്സകളോ ഇല്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെയും പിന്തുണയിലൂടെയും ഒരാളുടെ ജീവിത നിലവാരം ഉയർത്താനും ദൈനംദിന കാര്യങ്ങളെ സുഗമമാക്കാനും സമൂഹത്തിൽ സജീവമായി പങ്കാളിയാകാനും അവർക്ക് സാധിക്കും കേട്ടോ. ഇതിനായിട്ട് വിവിധ മേഖലകളിലെ വിദഗ്ധർ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കെയർ ടീമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചികിത്സാ രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തേത് ഫിസിയോതെറാപ്പിയാണ്. ശരീരത്തിന്റെ ചലനശേഷി, പേശികളുടെ കരുത്ത്, സന്ധികളുടെ വഴക്കം എന്നിവ നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഫിസിയോതെറാപ്പി സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓരോരുത്തരുടെയും ശരീര പ്രകൃതിക്ക് അനുയോജ്യമായുള്ള രീതിയിൽ ഇരിക്കാനും നടക്കാനുമുള്ള പരിശീലനം, വാക്കിംഗ് എയ്ഡുകള്, ബ്രേസുകള് എന്നിവയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. സോ എല്ലാവർക്കും ഒരേപോലുള്ള വ്യായാമങ്ങൾ നൽകുന്നതിന് പകരം ആ വ്യക്തിയുടെ കഴിവുകൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായിട്ടുള്ള പ്രത്യേക പ്രോഗ്രാമുകളാണ് ഓരോ ഫിസിയോതെറാപ്പിസ്റ്റും തയ്യാറാക്കുന്നത്. രണ്ടാമത്തേത് ഒക്യുപേഷണൽ തെറാപ്പി എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക എന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പിയുടെ ലക്ഷ്യം. വസ്ത്രം ധരിക്കുക, ആഹാരം കഴിക്കുക, എഴുതുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനങ്ങൾ ഇതിലൂടെ നൽകപ്പെടുന്നുണ്ട്. കൂടാതെ വീടുകളിലും തൊഴിലിടങ്ങളിലും വരുത്തേണ്ട ചെറിയ മാറ്റങ്ങളെക്കുറിച്ചും ദൈനംദിന ജീവിതം എളുപ്പമാക്കുന്ന സഹായ ഉപകരണങ്ങളെ കുറിച്ചും അവരെ ഇതിലൂടെ നമുക്ക് ക്ലാസുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തേത് സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ടാണ് കേട്ടോ. സംസാരശേഷിയും ആശയവിനിമയവും മെച്ചപ്പെടുത്താനായിട്ട് സ്പീച്ച് തെറാപ്പി സഹായിക്കുന്നുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ ബോർഡുകൾ, പ്രത്യേക ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവ വളരെ ഉപകാരപ്പെടാറുണ്ട്. അവരുടെ സ്വന്തം ചിന്തകളും തിരഞ്ഞെടുപ്പുകളും പ്രകടിപ്പിക്കാനായിട്ട് ഇത്തരം ഉപകരണങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ മറുപടി നൽകാൻ ആവശ്യത്തിന് സമയം അനുവദിക്കുകയും അവർക്ക് എളുപ്പമുള്ള ആശയവിനിമയ രീതി ഉപയോഗിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അടുത്തത് മരുന്നുകളും ശസ്ത്രക്രിയയുമാണ്. പേശികളുടെ കടുപ്പം, വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് ചില മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചലന വൈകല്യങ്ങളോ സന്ധികളിലെ പ്രശ്നങ്ങളോ പരിഹരിക്കാനായിട്ട് ശസ്ത്രക്രിയയും വേണ്ടി വന്നേക്കാട്ടോ. എന്നാൽ ശസ്ത്രക്രിയ എന്നത് സെറിബ്രൽ പാൾസിക്കുള്ള ഒരു ചികിത്സയല്ല, മറിച്ച് ചലനം കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ നേട്ടങ്ങളും പാർശ്വഫലങ്ങളും വ്യക്തമായിട്ട് വിലയിരുത്തിയ ശേഷം മാത്രമേ ഡോക്ടർമാരെ ഇതിനൊരു തീരുമാനം എടുക്കാറുള്ളൂ കേട്ടോ. സോ ഒരു വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള പരിചരണവും പിന്തുണയും കൃത്യസമയത്ത് നൽകുമ്പോൾ അവരുടെ ലോകം തന്നെ മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു അറിവുകൾ മറ്റുള്ളവരിലേക്കും പങ്കുവെച്ച് കരുതലോടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ ലോക സെറിബ്രൽ പാൾസി ഡേയിൽ. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ലിക്വിഡ്. കീപ് ഓൺ ലിസണിംഗ് ആർ ശ്രീ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാരുകൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ

0: ലൗഡ്സ്പീക്കർ
1: ലൗഡ്സ്പീക്കർ
2: അരവിന്ദേ ആഘോഷം ആഘോഷം. സെർബ്രൽ പാൾസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് രണ്ട് കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് ഭക്ഷണ രീതികളും രണ്ടാമത്തേത് മുതിർന്ന പ്രായത്തിലുള്ള പരിചരണവുമാണ് കേട്ടോ. ഭക്ഷണ രീതിയും പോഷക ആഹാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സെർബ്രൽ പാൾസി ബാധിതരായിട്ടുള്ള ചില വ്യക്തികളില് ഭക്ഷണം ചവച്ചരയ്ക്കാനും വിഴുങ്ങാനും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇത് തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാതെ വരികയും ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ശ്വാസനാളത്തിലേക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വിദഗ്ധ പരിശോധനകളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകാറുണ്ട് കേട്ടോ. ഒരു സ്വാലോയിങ് അസസ്മെന്റിലൂടെയും ഡയറ്റീഷ്യന്റെ ഉപദേശത്തിലൂടെയും ഏതുതരം ഭക്ഷണമാണ് അനുയോജ്യമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ പാകം, അതായത് ഫുഡ് ടെക്സ്ചർ, മൃദുവായിട്ടുള്ള ആഹാരമോ വെള്ളം പോലെയുള്ള ദ്രാവകങ്ങളോ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമാകണമെന്നില്ല. സോ പ്രൊഫഷണലുകളുടെ നിർദ്ദേശപ്രകാരം ആഹാരത്തിന്റെ കട്ടിയും ദ്രാവകങ്ങളുടെ രൂപവും ക്രമീകരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയോ അസ്വസ്ഥതയോ കാണുന്നുണ്ടോ എന്നതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് മുതിർന്ന പ്രായത്തിലുള്ള പരിചരണമാണ്, സെറിബ്രൽ പാൾസി ഇൻ അഡൽസ്. ഈ സെറിബ്രൽ പാൾസി എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ തലച്ചോറിനുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ കാലക്രമേണ വഷളാകുന്നില്ലെങ്കിലും പ്രായമാകുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും ലക്ഷണങ്ങളിലും ആവശ്യങ്ങളിലും മാറ്റം വരാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തുടർച്ചയായിട്ടുള്ള പരിശോധനകളാണ്. മുതിർന്ന വ്യക്തികളിൽ അവരുടെ ചലനശേഷി, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അനുയോജ്യത, പേശി സന്ധി വേദനകൾ, സന്ധികളുടെ ആരോഗ്യം എന്നിവ പതിവായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും പുതിയ ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ കണ്ടാൽ അത് സെറിബ്രൽ പാൾസിയുടെ ഭാഗം മാത്രമാണെന്ന് കരുതി തള്ളിക്കളയാതെ വിദഗ്ധ പരിശോധന നടത്തുകയും വേണം. രണ്ടാമത്തേത് പരിചരണത്തിലെ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാലത്ത് നൽകുന്ന ചികിത്സാ സംരക്ഷണത്തിൽ നിന്നും മുതിർന്ന പ്രായത്തിലുള്ള കെയർ സിസ്റ്റത്തിലേക്ക് മാറുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെ ആയിരിക്കണം. തൊഴിലവസരങ്ങൾ, താമസിക്കാനുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഇടങ്ങൾ, സ്വതന്ത്രമായ ജീവിതം എന്നിവയ്ക്ക് മുതിരുമ്പോൾ മുൻഗണന നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. സോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ശരിയായ പോഷകാഹാരവും ആവശ്യാനുസരണമുള്ള പരിചരണവും ഉറപ്പാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ. സോ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആഴ്ചയിലെ കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

അരവിന്ദേ ആഘോഷം. ലോക സെറിബ്രൽ പാൾസി ദിനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും കാതലായതുമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് കേട്ടോ. സ്കൂളിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും അവർക്ക് ഉറപ്പാക്കേണ്ട പങ്കാളിത്തവും അതുപോലെ തന്നെ ഇൻക്ലൂഷനും, അതോടൊപ്പം തന്നെ ഈ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ ഏൽക്കുട്ടി. ആദ്യത്തേത്, എങ്ങനെ സെറിബ്രൽ പാൾസിയുള്ള ആളുകളെ നമ്മൾ സ്കൂളിലും വർക്ക് പ്ലേസിലും കമ്മ്യൂണിറ്റീസിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്. സെറിബ്രൽ പാൾസി ബാധിതരായിട്ടുള്ള വ്യക്തികൾക്ക് തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പിക്കുക എന്നതാണ് സെറിബ്രൽ പാൾസി ദിന സന്ദേശം നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. സോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ തൊഴിലിടങ്ങളിലോ പൊതുപരിപാടികളിലോ ആവട്ടെ, തടസ്സമില്ലാത്ത പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ട് നമുക്ക് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവട്ടോ. ഒന്നാമത്തേത്, സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. റാമ്പുകൾ ഉൾപ്പെടെയുള്ള സ്റ്റെപ്പ് ഫ്രീ ആക്സസുകൾ, തടസ്സങ്ങളില്ലാത്ത ശുചിമുറികൾ, കളിക്കളങ്ങൾ എന്നിവ ഉറപ്പാക്കുക. രണ്ടാമത്തേത്, പഠനത്തിലും ജോലിയിലും ഇളവുകൾ, അതായത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിജിറ്റൽ മാർഗങ്ങളോ മറ്റ് ബദൽ രീതികളോ നൽകുക. സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ആവശ്യത്തിന് സമയം അനുവദിക്കുക. മറ്റൊന്ന് എന്ന് പറയുന്നത് നേരിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ കൂടെയുള്ള കുടുംബാംഗത്തോടോ കെയർ ടേക്കറോടോ അല്ല, മറിച്ച് ആ വ്യക്തിയോട് തന്നെ നേരിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. സ്വയം ഊഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവർക്ക് ആവശ്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തത്, സഹായം നൽകുന്നതിന് മുൻപ് അവരോട് തന്നെ അനുവാദം ചോദിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഏതൊരു വിനോദയാത്രയോ ജോബ് ഇന്റർവ്യൂയോ പൊതുപരിപാടികളോ പ്ലാൻ ചെയ്യുമ്പോൾ തുടക്കം മുതൽ തന്നെ ഇത്തരം ആക്സസിബിലിറ്റി സൗകര്യങ്ങൾ കണക്കിലെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലോക സെറിബ്രൽ പാൾസി ദിനത്തിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാകാം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ വാഗ്ദാനങ്ങൾ നൽകുന്നതിനേക്കാൾ പ്രായോഗികമായ ചെറിയൊരു നല്ല മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നതാണ് കൂടുതൽ അർത്ഥവത്താകുക. അതായത് സെറിബ്രൽ പാൾസി ബാധിതരായ വ്യക്തികൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ഷമയോടെ നമ്മൾ കേൾക്കുക. അവരുടെ വ്യക്തിഗത കഥകളോ ചിത്രങ്ങളോ പങ്കുവെക്കുന്നതിന് മുൻപ് അനുവാദം വാങ്ങാനായിട്ടും നമ്മൾ മറക്കരുത്. അതുപോലെ ഒരു മാറ്റമെങ്കിലും നടപ്പിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. സ്കൂളുകൾക്ക് ക്ലാസ് മുറികളിലേക്കുള്ള വഴി എളുപ്പമാക്കാം. ഓഫീസുകൾക്ക് ഇന്റർവ്യൂ രീതികൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാം. ആശുപത്രികൾക്ക് ബുക്കിംഗ് വിവരങ്ങൾ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എല്ലാ പ്രായക്കാരെയും ഉൾപ്പെടുത്തുക, അതായത് കുട്ടികളെ മാത്രമല്ല മുതിർന്ന വ്യക്തികളെയും വിവിധ രീതിയിൽ ആശയവിനിമയം നടത്തുന്നവരെയും ഇത്തരം ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാക്കുക. സോ തങ്ങൾ എങ്ങനെ പങ്കാളികളാകണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തന്നെ നൽകുകയും ചെയ്യാട്ടോ. അങ്ങനെ മാറ്റങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ യുണീക്ക് ആൻഡ് യുണൈറ്റഡ് എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും തുല്യമായ ഇടം നൽകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജെ എൽക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം ആഘോഷം. ലോക സെറിബ്രൽ പാൾസി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ലൗഡ് സ്പീക്കർ ഇങ്ങനെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഈ ഒരു അവസരത്തിൽ സെറിബ്രൽ പാൾസിയെ കുറിച്ച് ആളുകൾ പൊതുവായിട്ട് സംശയിക്കുന്ന, എന്നാൽ നമ്മൾ എല്ലാവരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുകയാണ്. സോ ഓരോ വർഷവും ഒക്ടോബർ 6 ലോക സെറിബ്രൽ പാൾസി ദിനം നമ്മൾ ആചരിച്ചു വരുന്നത്. ഈ വർഷം അതായത് 2026 യുണൈക്ക് ആൻഡ് യുണൈറ്റഡ് എന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രമേയത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിനം ആഘോഷിച്ചു വരുന്നത്. ഓരോ വ്യക്തിയുടെയും വേറിട്ട കഴിവുകളെ അംഗീകരിക്കാനും മാറ്റങ്ങൾക്കായിട്ടും ഒന്നിച്ചു നിൽക്കാനുമാണ് ഈ ഒരു സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആൻഡ് പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഏത് പ്രായത്തിലാണ് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളത്. സാധാരണയായിട്ട് കുഞ്ഞിന്റെ ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ തന്നെ വികാസ ഘട്ടങ്ങളിലെ വ്യത്യാസങ്ങൾ, പേശികളുടെ അമിതമായിട്ടുള്ള കടുപ്പമോ അയവോ, സന്തുലിതാവസ്ഥയിലെ കുറവുകൾ എന്നിവയിലൂടെ ഇത് ശ്രദ്ധയിൽപ്പെടാം. ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഏത് പ്രായമാകും എന്ന് കാതു നിൽക്കാതെ ഒരു പീഡിയാട്രീഷ്യനെയോ ന്യൂറോളജിസ്റ്റിനെയോ കണ്ട് വിദഗ്ധ ഉപദേശം തേടുകയും ചെയ്യണം. ഇനി അടുത്തത്, സെറിബ്രൽ പാൾസി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ നിലവിൽ മരുന്നുകൾ ഇല്ലായെങ്കിലും ശരിയായ തെറാപ്പികളിലൂടെയും സഹായ ഉപകരണങ്ങളിലൂടെയും ഒരാളുടെ ജീവിത നിലവാരം 10 times ഉയർത്താൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടാതെ കുഞ്ഞിന്റെ തലച്ചോറിനുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ കാലക്രമേണ വഷളാകുന്ന ഒന്നല്ല എങ്കിലും പ്രായമാകുന്നതനുസരിച്ച് പേശികളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിൽ മാറ്റങ്ങൾ വരാമെന്നതിനാൽ കൃത്യമായ മെഡിക്കൽ റിവ്യൂകൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി പലരും ചിന്തിക്കാറുണ്ട്, സെറിബ്രൽ പാൾസി ബാധിതരായ കുട്ടികൾക്ക് സ്വയം നടക്കാൻ സാധിക്കുമോ എന്ന്. ചില കുട്ടികൾ സ്വതന്ത്രമായി നടക്കുമ്പോൾ മറ്റു ചിലർക്ക് നടക്കാനായിട്ട് ഉപകരണങ്ങളുടെയോ വീൽ ചെയറിന്റെയോ സഹായം വേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ട് നടക്കുക എന്നത് മാത്രമായിരിക്കരുത് ഒരു കുട്ടിയുടെ പുരോഗതിയുടെ അളവ് പോലെ. സുരക്ഷിതമായും സന്തോഷത്തോടെയും എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ഇതിനായിട്ട് ഒരൊറ്റ ചികിത്സാ രീതിയല്ല ഉള്ളത്, മറിച്ച് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ സമഗ്രമായിട്ട് കൂട്ടിയിണക്കിയിട്ടുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് നൽകേണ്ടത്. സോ കുടുംബത്തിനും സമൂഹത്തിനും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാനായിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അർത്ഥവത്തായിട്ട പങ്കാളിത്തവും വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. സോ അറിവില്ലായ്മ കൊണ്ടുള്ള അകൽച്ചകൾ മാറ്റി തുല്യതയും കരുതലും നൽകുന്ന ഒരു നാളേക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ലോക സെറിബ്രൽ പാൾസി ദിനത്തിൽ നമ്മൾ ഈ ഒരു അസുഖത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുകയുണ്ടായി. സോ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ കേട്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് കൈമാറാനായിട്ടും നമ്മൾ ആരും മറക്കാതിരിക്കുക. വീണ്ടും നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻഫർമേറ്റീവ് കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാം. Till then, it's me, RJ Lakuti, signing off.

Welcome to Ashraya Premier League with me, RJ Elikutti. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6 മണി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗെയിമുമായിട്ടാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. വളരെ ഈസി പീസി ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ഫൺ ഗെയിം ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ ഇങ്ങനെ നോക്കാം അല്ലേ. സോ ഇന്ന് ഒക്ടോബർ 6 ആണ്. ആൻഡ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലെ ഐക്കോണിക് ലെജൻഡ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സുകുമാരി അമ്മയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 6 എന്ന് പറയുന്നത്. സോ ഒരു നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ മലയാളികളിൽ ആരും തന്നെ നമ്മുടെ സുകുമാരി അമ്മ അഭിനയിച്ച ഒരു മൂവി പോലും കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാവില്ല അല്ലേ. ഒരു കണക്കൊക്കെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ 2500+ മൂവീസിലാണ് സുകുമാരി അമ്മ അഭിനയിച്ചിരിക്കുന്നത്. ഓവർ 6 ഡെക്കേഡ്സ് സ്റ്റാർട്ടിംഗ് അറ്റ് ഏജ് 10. അപ്പൊ തൊട്ട് അഭിനയിച്ച് ഇത്രയധികം സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ദ ഐക്കോണിക് ലെജൻഡ് തന്നെയാണ് നമ്മുടെ സുകുമാരി അമ്മ. ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് അല്ലേ. 2500 എബോവ് ഉള്ള സിനിമകൾ അല്ലേ. ബോയിങ് ബോയിങ്ങിലെ ഒരു സ്ട്രിക്റ്റ് അമ്മായി ആയിട്ട്, അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട്, ദശരഥത്തിലെ മാഗി ആൻറ്റി ആയിട്ട് വന്ന് നമ്മുടെ കണ്ണ് നിറയ്ക്കാൻ, അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ സുകുമാരി അമ്മയ്ക്ക് മാത്രമാണ് സാധിക്കുകയുള്ളു. അമ്മയായും അമ്മമ്മയായിട്ടും സ്റ്റൈലിഷ് ആംഗ്ലോ ഇന്ത്യൻ ആൻറ്റി ആയിട്ടും ഒക്കെ ക്യാരക്ടർ ഏതാണ് എങ്കിലും സ്ക്രീനിൽ ഷീർ പെർഫെക്ഷൻ ആയിരുന്നു സുകുമാരി അമ്മ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഷോയിൽ പ്യുർ നൊസ്റ്റാൾജിയ ആൻഡ് സെലിബ്രേഷൻ ആണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അമ്മയുടെ ഐക്കോണിക് റോളുകളും മെമ്മറബിൾ സീനുകളും പിന്നെ സൂപ്പർ ഫൺ ഗെയിംസും ഒക്കെ ആയിട്ടാണ് ഇന്ന് ആശ്രയ പ്രീമിയർ ലീഗിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഡോണ്ട് സ്വിച്ച് ഓഫ്, സ്റ്റേ ട്യൂൺഡ്, ലെറ്റ്സ് സെലിബ്രേറ്റ് ദി ലെജൻഡറി സുകുമാരി അമ്മ ടുഗദർ ടുഡേ.

0: നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

വിദ്യാജിയുടെ എന്നാ ഒരു മാസ് പാട്ടാണല്ലേ അത്. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരി അമ്മയുടെ ബർത്ത് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമ്മൾ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗെയിം സെഗ്മെൻറ്റിലേക്കാണ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ എന്താണ് ഗെയിം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സുകുമാരി അമ്മ അഭിനയിച്ചിരിക്കുന്ന സിനിമകളിലെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ക്ലൂകളും ആ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന 3 ക്ലൂകളും ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 3 ക്ലൂകൾ ഞാൻ പറയും, അതിൽ നിന്ന് ആ സിനിമ ഏതാണ് എന്നും ആ സിനിമയിൽ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിൻ്റെ പേര് എന്താണെന്നുമാണ് എൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും ആൻസേഴ്സ് ആയിട്ട് അറിയിക്കേണ്ടത്. സോ നമ്മൾ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മൾ ആ ഒരു 1980s ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ, സുകുമാരി അമ്മ അഭിനയിച്ചിരിക്കുന്ന മിക്ക സിനിമകളും പ്രിയദർശൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമകളാണ്. ആൻഡ് ഓരോ സിനിമകളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സിനിമകളാണ്. നമ്മളെല്ലാവരും വീണ്ടും റീവാച്ച് ചെയ്തിട്ടുള്ള മലയാളം സിനിമകളിലെ കൾട്ട് ക്ലാസിക് സിനിമകൾ എന്ന് നമ്മൾ എടുത്തു പറയുന്ന ഒരുപാട് സിനിമകളിൽ സുകുമാരി അമ്മ ആ ഒരു ടൈമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ സിനിമയിലും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ്, അതായത് സ്ത്രീകൾ ചെയ്യുന്ന കഥാപാത്രത്തിന് ഒരു സ്റ്റീരിയോ ടൈപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യേണ്ടവരല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഒരു ബോധ്യം ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് സുകുമാരി അമ്മ. സോ ദാറ്റ് നമ്മൾ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുള്ള അങ്ങനെ കുറേ സിനിമകളിലൂടെയാണ് ഇന്ന് പോകാനായിട്ട് പോകുന്നത്. വേണമെങ്കിൽ ഇതൊരു നൊസ്റ്റാൾജിക് ട്രാവലായിട്ട് കൂടി നമുക്ക് എടുക്കാം. സോ ആദ്യത്തെ സിനിമകളുടെ കുറച്ച് ക്ലൂ ഞാൻ പറയുകയാണ് കേട്ടോ. പ്രിയദർശൻ മൂവിയിലെ വെസ്റ്റേൺ കോസ്റ്റ്യൂമിൽ സ്ട്രിക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു അമ്മായി കഥാപാത്രമാണ്. ആൻഡ് മോഹൻലാൽ മുകേഷ് ഡുവോ ഭയങ്കര പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയിലൂടെ ആയിരുന്നു. ആൻഡ് ഈ സിനിമ ഒരു ഫ്രഞ്ച് സിനിമയുടെ, അല്ലെങ്കിൽ ഫ്രഞ്ച് സിനിമ ബേസ് ചെയ്ത് നമ്മളെ പ്രിയദർശൻ സാർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഏതാണെന്നും ഇതിൽ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ ഏതാണെന്നുമാണ് പറയേണ്ടത്. ക്ലൂകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇത് പ്രിയദർശൻ സാറിൻ്റെ ഒരു സിനിമയാണ്. ഈ സിനിമയിൽ നമ്മുടെ സുകുമാരി അമ്മ ഒരു വെസ്റ്റേൺ കോസ്റ്റ്യൂമിൽ ഒരു സ്ട്രിക്റ്റ് അമ്മായി കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ്റെയും മുകേഷ് സാറിൻ്റെയും ഡുവോ ഭയങ്കര ഫേമസ് ആയിട്ട്

മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണിത്. ആൻഡ് ഇതൊരു ഫ്രഞ്ച് സിനിമയെ ആസ്പദമാക്കിയിട്ട് പ്രിയദർശൻ സാർ നമ്മുടെ മലയാളത്തിലേക്ക് മലയാളത്തിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. സോ വിച്ച് ഇസ് ദിസ് ഫിലിം, ആൻഡ് നമ്മുടെ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ കഥാപാത്രത്തിൻ്റെ പേര് എന്താണെന്നാണ് എന്നോട് പറയേണ്ടത്. എന്നെ വിളിച്ച് ആൻസർ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090-04-749-9090. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പരിഭവം വേണ്ട, നമ്മുടെ വാട്സപ്പ് ത്രൂവും ആൻസേഴ്സ് എന്നെ അറിയിക്കാം. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 952-664-9090-9926-6490-90. അപ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് എനിക്ക് വിളിച്ച് പറയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തോളൂ. നമുക്കപ്പോഴേക്കും ഒരു കിരളൻ ട്രാക്ക് കേൾക്കാം നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: Pardons gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
0: frozen foodgal teedi alayendadilla antarashtra nilavaramulla frozen foodgal ishtamullada gmc frozen foods il ninnum tirinjedukam gmc frozen foods nirmala hospital building kunnakara adu road kottarakara
2: madavidakkalavuga evarudeyum valiya swapnam aa swapnathilekkulla vishwasaneeyamaya valigattiyana neovita fertility center aadhunika ivf ulpadeyulla noodana fertility chikitsakalum പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

ഇതൊരു ഓൾ ടൈം ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ, പക്കാല പാടാൻ വാ എന്നുള്ളത്. എന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു കോമ്പോസിഷൻ ചെയ്യുക ആൻഡ് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ആ ഒരു പാട്ടിനിങ്ങനെ നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് മജീഷ്യൻസ് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആഴ്ചയിൽ കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുകുമാരി അമ്മയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടുള്ള ഒരു ദിവസമാണ്. സോ അതുകൊണ്ട് തന്നെ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ കുറച്ച് ക്ലൂകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലൂവിൽ നിന്ന് ഒരു സിനിമ ഐഡന്റിഫൈ ചെയ്യാനും ആ സിനിമയിൽ നമ്മുടെ സുകുമാരി അമ്മ ചെയ്ത കഥാപാത്രത്തെ ഐഡന്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നൽകിയിരുന്ന ക്ലൂകൾ ഇതൊക്കെയാണ്. ഇത് പ്രിയദർശൻ സാറിൻ്റെ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിൽ വെസ്റ്റേൺ കോസ്റ്റ്യൂമിൽ ഒരു സ്ട്രിക്റ്റ് അമ്മായി കഥാപാത്രമാണ് നമ്മുടെ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെയും മുകേഷ് സാറിൻ്റെയും ഒരു ഡുവോ, അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ. ആൻഡ് ഈ ഒരു സിനിമ പ്രിയദർശൻ സാറ് ഒരു ഫ്രഞ്ച് സിനിമയെ ബേസ് ചെയ്ത് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ഇതേ പേരിൽ തന്നെ ആയിരുന്നു ആ ഒരു ഫ്രഞ്ച് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബാക്കിൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഏതായിരുന്നു എന്നും അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നമ്മുടെ സുകുമാരി അമ്മ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു എന്നുമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൻസേഴ്സ് എനിക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ചില കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്നവരെ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിവേയ്സ്, ഞാനിതിൻ്റെ റൈറ്റ് ആൻസർ എന്താണെന്ന് പറയാം. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ബോയിങ് ബോയിങ് ആണ്. ആൻഡ് ഇതിലെ ഡിക്കമ്മായി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. വി നോ ദാറ്റ് ലൈക്ക് ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഇടയിൽ ചിരി പടർത്തിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. സ്റ്റിൽ നമ്മൾ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ചിരിക്കാനായിട്ട് ആ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുകുമാരി അമ്മയുടെ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട പ്രശംസ അർഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. സോ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടൻ, ഷെമിചേച്ചി, അർച്ചന, കാർത്തിക, അതുപോലെ തന്നെ അനൂജ, ദൃശ്യ, മുഹമ്മദ് അലി, സുതീഷ് ചേട്ടൻ, റജീന ചേച്ചി, അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ നമുക്ക് സിനിമയുടെ പേര് മാത്രമാണ് അയച്ചിട്ടുള്ളൂ. അത് നമ്മൾക്ക് ക്യാരക്ടറിൻ്റെ നെയിം അയച്ചിട്ടില്ല. ഇനിവേ നമുക്ക് അരമാർക്ക് കൊടുക്കാം. പിന്നെ നമ്മളുടെ ദ്രിയ നമുക്ക് മെസ്സേജ് അയച്ചു, റൈറ്റ് ആൻസർ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അനീഷ് ചേട്ടനും റൈറ്റ് ആയിട്ടുള്ള ആൻസർ അറിയിച്ചിട്ടുണ്ട്. സോ റൈറ്റ് ആൻസേഴ്സ് അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ റൈറ്റ് ആൻസേഴ്സ് അയച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഒരു ലക്കി വിന്നറിനെ ചൂസ് ചെയ്യാറുണ്ട്. ഫ്രൈഡേ ഈവനിങ്ങിലായിരിക്കും ആ ഒരു വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാറുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. സോ അടുത്തത് അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ഒരു വിന്നറാവാൻ നിങ്ങൾക്കും ചാൻസുകളുണ്ട് എൻ്റെ ഈ ആശ്രയ പ്രീമിയർ ലീഗിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ. സോ സമയം കളയാതെ തന്നെ നമുക്ക് മറ്റൊരു സുകുമാരി അമ്മയുടെ സിനിമയിലേക്ക് ഓടിച്ചാടി അങ്ങോട്ട് പോവാം. ആൻഡ് ഈ ഒരു സിനിമേനെ പറ്റി പറയുകയാണെങ്കിലും ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. കുറച്ച് ആൾക്കാരുടെയൊക്കെ അരങ്ങേറ്റ ചിത്രമായിട്ട് ഈ ഒരു സിനിമ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഈ ഒരു സിനിമ. ആൻഡ് നമ്മുടെ എം ജി ശ്രീകുമാർ സാറ് സിനിമയിലേക്ക് പിന്നണി ഗാന രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ വലിയ ഡാർക്ക് സൺഗ്ലാസും കുറച്ച് മുറി ഇംഗ്ലീഷുമൊക്കെ സംസാരിക്കുന്ന ഒരു മോഡേൺ സൊസൈറ്റി വുമൺ ആയിട്ടാണ് സുകുമാരി അമ്മ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ ഏതാണ്, ഈ സിനിമയിൽ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്ന കഥാപാത്രം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ ക്ലൂകൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. പിന്നണി ഗായകനായിട്ട് നമ്മുടെ എം ജി ശ്രീകുമാർ ആദ്യമായിട്ട് പാടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണിത്. ആൻഡ് ഈ ഒരു സിനിമയിൽ വലിയ ഡാർക്ക് സൺഗ്ലാസും അതുപോലെ തന്നെ ചെറിയ ബ്രോക്കൺ ഇംഗ്ലീഷ്, ചെറിയ മുറി ഇംഗ്ലീഷൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു മോഡേൺ സൊസൈറ്റി വുമൺ ആയിട്ടാണ് സുകുമാരി അമ്മ ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഏതാണ് ഈ സിനിമ ആൻഡ് ഈ കഥാപാത്രം ഏതാണ് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ആൻസേഴ്സ് പോ നോട്ട് ഏറ്റ് ദ നൗ വേൾഡ് 0474291 9090. എന്നെ ആൻസേഴ്സ് വിളിച്ച് പറയേണ്ട നമ്പറാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയാം, 0474291 9090. വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ആൻസേഴ്സ് എന്നെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490.
9569649090. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു കിടലൻ ട്രാക്ക് കേൾക്കാം ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171717.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

Yes, we are back on Astria Premier League with me, RJ Likuti. Studio clock il samayam 4 mani kazhinja 45 minute aayirikkukayanu suhruthukale. Appo endayalum nammal innathe oru divasam Sukumari ammayude cinemakale pettiyanu ingane samsarichu kondirunnathu. Njan nerthiyum paranjittundayirunnu 2500 il adhigam cinemakalilana Sukumari amma abhinayichittundayirunnathu. Nammude malayalam, tamil, telungu, hindi adu pole oru paadu bhashakalilana Sukumari amma vyathisthamayittulla kathapathrangal cheedittundayirunnathu. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐക്കോണിക് ലെജൻഡ് എന്ന് നമുക്ക് കണ്ണും പൂട്ടി വിളിക്കാൻ പറ്റുന്ന ഒരു അഭിനേത്രി തന്നെയായിരുന്നു നമ്മുടെ സുകുമാരി അമ്മ. സോ അതുകൊണ്ട് തന്നെ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ചില സിനിമകളെ പറ്റിയാണ് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സിനിമകളിലെ ചെറിയ ചെറിയ ക്ലൂകളും അതുപോലെ തന്നെ സുകുമാരി അമ്മ ചെയ്ത കഥാപാത്രങ്ങളുടെ ക്ലൂകളും ഒക്കെ നൽകിക്കൊണ്ട് ആ സിനിമയും ആ കഥാപാത്രങ്ങളും ഏതൊക്കെയാണ് എന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ ചില ക്ലൂകൾ തന്നിട്ടുണ്ടായിരുന്നു ഒരു സിനിമയെക്കുറിച്ച്. അതിങ്ങനെയായിരുന്നു, ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. അതുപോലെ തന്നെ പിന്നണി ഗായകനായിട്ട് എം ജി ശ്രീകുമാർ അരങ്ങേറ്റം കുറിച്ച സിനിമയായിരുന്നു ഇത്. ഈ ഒരു സിനിമയിൽ വലിയ ഡാർക്ക് സൺഗ്ലാസും ബ്രോക്കൺ ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന ഒരു മോഡേൺ സൊസൈറ്റി വുമൺ ആയിട്ടാണ് സുകുമാരി അമ്മ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സിനിമ ഏതാണെന്നും ഈ ക്യാരക്ടറിൻ്റെ പേരെന്താണെന്നുമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൻസേഴ്സ് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ശരി ഉത്തരങ്ങൾ അയച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റൈറ്റ് ആൻസേഴ്സ് എന്താണ് അല്ലെങ്കിൽ റൈറ്റ് ആൻസർ എന്താണെന്ന് ഞാൻ പറയാം. ഈ സിനിമ 1984 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പൂച്ചയ്ക്കൊരു മൂക്കൂത്തി എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. ആൻഡ് ഇതിൽ നമ്മുടെ സുകുമാരി അമ്മ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് രേവതി കൊച്ചമ്മ അല്ലെങ്കിൽ ശങ്കരമംഗലത്തിൽ രേവതി അമ്മ എന്നൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഐക്കോണിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു സുകുമാരി അമ്മ ഈ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് വാട്സപ്പ് മെസ്സേജ് ആയി അയച്ചുകൊണ്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ദ്രിയ, ഷെമി, അർച്ചന, ജോജി, ശിവ, അമൃത, പുഷ്പ, അൻവർ. നമുക്ക് സിനിമയുടെ പേര് മാത്രമാണ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അനിൽ ചേട്ടൻ, പിന്നെ സഹദേവൻ, ആശ, രജീന, മണികണ്ഠൻ, സൂരജ് ഖാൻ, അനീഷ് റൈറ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് അയച്ചു നൽകിയിട്ടുള്ളത്. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ചു നൽകിയിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് പറഞ്ഞ് നമ്മൾ മറ്റൊരു സിനിമയെപ്പറ്റി സംസാരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ ഒരു സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സിബി മലയിൽ സാറും ലോഹിതാദാസ് സാറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ക്ലൂ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സിബി മലയിൽ ലോഹിതാദാസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ക്ലൂ എന്ന് പറയുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോം നേഴ്സിൻ്റെ കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള ക്ലൈമാക്സ് രംഗത്തിൽ ഉള്ള കഥാപാത്രം കൂടിയാണ് സുകുമാരി അമ്മയുടെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് സിനിമയാണെന്നും ആൻഡ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്താണെന്നുമുള്ളത്. കാരണം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ഡയലോഗ് പറയാത്തവരായിട്ട് നമ്മൾ മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ഒരിക്കൽ കൂടി ക്ലൂകളൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സിബി മലയിൽ ലോഹിതാദാസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കഥാപാത്രത്തെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോം നേഴ്സായിട്ടാണ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള ക്ലൈമാക്സ് രംഗത്തിൽ ഉള്ള ഒരു കഥാപാത്രം കൂടിയായിരുന്നു സുകുമാരി അമ്മയുടെ ഇത്. സോ ഇതേത് സിനിമയാണ്, ഇതേത് ക്യാരക്ടറാണെന്നാണ് എന്നെ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ അറിയിക്കേണ്ടത്. സോ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 0474-2910-0974-749-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0
9090 95 6 9090. Keep on listening, Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
5: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
6: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
5: നിശാഗന്ധി,
6: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയപ്പും
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90.
7: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ദ ടൈം ഈസ് 5 o'clock.

Once again, welcome back to Asriya Premier League with me, RJ Elikuti. In October 6th, ana in Sugumari Amma's birth anniversary. Ana, adu onda thene namde Sugumari Amma abhinayichittulla korchu cinemakal nammal ingane kandupidichondirikkukayanu. Adayathu oru paadu cinemakal abhinayichirikkunna oru aalana namde Sugumari Amma ennu parayunnathu. So oru versatile aayittulla oru actress koodiyanu. Appo amma abhinayichittulla cinemakalile cheriya cheriya cluegal nalgikkonde aa cinema edanu nammal ingane പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു ഗെയിം സെഗ്മെന്റ് ആണ് നമ്മൾ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ കണ്ടുപിടിക്കാനായിരുന്നു. ആൻഡ് ഞാൻ നൽകിയിരുന്ന ക്ലൂകൾ ഇതൊക്കെയാണ്. സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു നമ്മുടെ സുകുമാരിയമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കഥാപാത്രത്തെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹോം നഴ്സിന്റെ റോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള ക്ലൈമാക്സ് രംഗത്തിലുള്ള കഥാപാത്രം കൂടിയായിരുന്നു സുകുമാരിയമ്മ. അപ്പോൾ ഇത് ഏത് സിനിമയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെ മനസ്സിലേക്കും ആദ്യം തന്നെ ആ ഒരു സിനിമയും ആ ഒരു ക്യാരക്ടറും ആൻഡ് ആ ഒരു ഡയലോഗും ഓർമ്മ വരുമല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1989 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ദശരഥം എന്ന് പറയുന്ന സിനിമ ആയിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാഗി എന്ന കഥാപാത്രമായിരുന്നു റൈറ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ എന്തായാലും എന്താണെന്നു ആ ഒരു ഡയലോഗ് എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ, മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗാണ് നമ്മുടെ ലാലേട്ടൻ സുകുമാരി അമ്മയോട് ചോദിക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് രംഗം എന്ന് പറയുന്നത് ഭയങ്കരം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് രംഗം കൂടിയാണ്. സോ ദാറ്റ് എന്തായാലും നമ്മൾ ഇനിയും സുകുമാരി അമ്മയുടെ മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി കേൾക്കാനും അറിയാനും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. എൻ്റെ ക്ലൂകൾ ഇതൊക്കെയാണ്. അതിനു മുൻപ് ആരൊക്കെ ആൻസർ അയച്ചു എന്ന് കൂടി പറയണോ അല്ലേ. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസേഴ്സ് നമുക്ക് മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അർച്ചന, അതുപോലെ തന്നെ ദ്രിയ, പിന്നെ ബിനോയ്, അജീഷ്, ഷെമി ചേച്ചി, മനോജ്, അൻവർ, ആശ, മണികണ്ഠൻ, സജീവ്, അനുജ, ദൃശ്യ, മുഹമ്മദ് അലി, അനിൽകുമാർ, സൂരജ് ഖാൻ, സതീഷ് കുമാർ, അനീഷ് ചേട്ടൻ, റജിന ചേച്ചി. റൈറ്റ് ആൻസേഴ്സ് നമുക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് നെക്സ്റ്റ് മൂവി ഏതാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് എൻ്റെ ക്ലൂകൾ ഇതൊക്കെയാണ് കേട്ടോ. പത്മരാജൻ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായിരുന്നു സുകുമാരി അമ്മ. ആൻഡ് സാധാരണ ചെയ്യാറുള്ള അമ്മ അല്ലെങ്കിൽ കോമഡി വേഷങ്ങളിൽ നിന്ന് മാറിയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേശ്യാലയ ഉടമയായിട്ടാണ് സുകുമാരി അമ്മ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഗംഭീര പ്രകടനത്തിന് നമ്മുടെ സുകുമാരി അമ്മയ്ക്ക് ആ ഒരു വർഷത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏതാണ് സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. പത്മരാജൻ സർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷമാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ചെയ്യാറുള്ള അമ്മ കഥാപാത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോമഡി വേഷങ്ങളിൽ നിന്നുമൊക്കെ മാറിക്കൊണ്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വേശ്യാലയത്തിൻ്റെ ഉടമയായിട്ടാണ് സുകുമാരി അമ്മ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഗംഭീര പ്രകടനത്തിന് നമ്മുടെ സുകുമാരി അമ്മയ്ക്ക് ആ ഒരു വർഷത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതാണ് സിനിമ, ഏതാണ് ആ ക്യാരക്ടർ എന്നാണ് എൻ്റെ ചോദ്യം. ആൻസേഴ്സ് അറിയാവുന്നവർ എന്നെ വിളിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0471-9090-0474-2919-0 വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490906-9562-6649090-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-9960-

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആന്റുമന്നു. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

പുഷ്പ സിനിമയിലെ ശ്രീവല്ലിപ്പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആഴ്ചയിലെക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സുകുമാരി അമ്മയുടെ കുറച്ച് സിനിമകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ആൻഡ് ഓൾസോ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി ഗെയിം സെഗ്മെന്റുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സിനിമയുടെ കുറച്ച് ക്ലൂകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൂടെ ആ ഒരു സിനിമയും ആ ഒരു കഥാപാത്രവും ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ ഞാൻ തന്ന ക്ലൂകൾ ഇതൊക്കെയായിരുന്നു. പത്മരാജൻ സാർ സംവിധാനം ചെയ്ത് നമ്മുടെ മമ്മൂക്ക പ്രധാന കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഇതിലെ ഒരു കേന്ദ്ര കഥാപാത്രമായിരുന്നു നമ്മുടെ സുകുമാരി അമ്മ. ആൻഡ് സാധാരണ ചെയ്യാറുള്ള അമ്മ അല്ലെങ്കിൽ കോമഡി വേഷങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വേശ്യാലയത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ചെയ്തിരുന്നത്. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിന്റെ ഗംഭീര പ്രകടനത്തിന് സുകുമാരി അമ്മയ്ക്ക് ആ ഒരു വർഷത്തെ മികച്ച 2-ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ഇത് ഏത് സിനിമയാണ്, ഒരു സിനിമയുടെ കഥ, ആ ഒരു സിനിമയിലുണ്ടായിരുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് 1986 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമയാണ് മാളു അമ്മ എന്ന കഥാപാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് എനിക്ക് ആൻസേഴ്സ് എത്തിയിരിക്കുന്നത്. നമുക്ക് അർച്ചന, ഷെമി, ധ്രിയ, അതുപോലെ തന്നെ അൻവർ, ആശ, കിഷോർ, അഞ്ചിത, അനൂജ, സൃഷ്ടി, ദേവയാനി, സജീവ്, മണികണ്ഠൻ, സതീഷ്, അനിൽ, മനോജ്, രജന എന്നിവരൊക്കെ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം മറ്റൊരു സിനിമ കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു സിനിമ കാണാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഞാൻ ക്ലൂവിൽ പറയാം, ഒരു അമേരിക്കൻ മൂവി, ആ മൂവിയുടെ പേര് സ്റ്റോക്ക് ഔട്ട് എന്നാണ് കേട്ടോ. ഈ ഒരു സിനിമേനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഇത്. ആൻഡ് തെലുങ്കിലേക്ക് നിർണയം എന്ന പേരിൽ ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തപ്പോൾ സുകുമാരി അമ്മ തന്നെയാണ് ഈ ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മലയാളം സിനിമയിൽ ചെയ്ത അതേ റോള് തന്നെയാണ് പ്രിയദർശൻ സാർ ഈ ഒരു സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമയിലെ ഒരു കോമഡി സീൻ 2021 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഹംഗാമ 2 എന്ന ഹിന്ദി സിനിമയിൽ പ്രിയദർശൻ സാർ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലെ ക്യാരക്ടർ പറയുവാണെങ്കിൽ എപ്പോഴും എല്ലാവരും പറ്റിക്കുകയും ആൻഡ് എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പക്ഷേ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ആളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നൊരു ആംഗ്ലോ ഇന്ത്യൻ വീട്ടുടമസ്ഥയുടെ ക്യാരക്ടറാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതേതാണ് ആ സിനിമ, ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്, ഇതാണ് എനിക്കറിയേണ്ടത്. ഞാൻ ക്ലൂകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു അമേരിക്കൻ മൂവി സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്ന സിനിമയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ പ്രിയദർശൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം സിനിമയാണ് ഇത്. ആൻഡ് ഈ മലയാളം സിനിമയിൽ ചെയ്ത അതേ കഥാപാത്രം തന്നെയാണ് സുകുമാരി അമ്മ പ്രിയദർശൻ സാർ ഈ ഒരു സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ, അതായത് നിർണയം എന്ന് പറയുന്ന തെലുങ്ക് സിനിമയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.

ആൻഡ് ഈ സിനിമയിലെ ഒരു കോമഡി സീൻ 2021 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഹംഗാമ 2 എന്ന ഹിന്ദി സിനിമയിലെ പ്രിയദർശൻ സാറ് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എല്ലാവരുമൊക്കെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പക്ഷേ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ വീട്ടുടമസ്ഥയുടെ കഥാപാത്രമാണ് സുകുമാരിയമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേതാണ് സിനിമ, ഏതാണ് ക്യാരക്ടർ? വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വാട്സപ്പ് ത്രൂവും മെസ്സേജസ് അയച്ചുകൊണ്ട് ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 952664 9090 9526 6909090

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
0: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram. Lotus Road, Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

യെസ് വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ ലക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 27 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാനൊരു സിനിമയുടെ കുറച്ച് ക്ലൂകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സുകുമാരി അമ്മയുടെ ആ ഒരു ക്യാരക്ടർ എന്താണ് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശ്വര എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കുറച്ച് ക്ലൂകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ ക്ലൂ ഇതായിരുന്നു, അമേരിക്കൻ മൂവി സ്റ്റോക്ക് ഔട്ട് എന്ന സിനിമയെ ബേസ് ചെയ്ത് പ്രിയദർശൻ സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണിത്. ആൻഡ് ഈ ഒരു സിനിമ തെലുങ്കിലേക്ക്, അതായത് നിർണയം എന്ന പേരിൽ ഈ ഒരു സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ നമ്മുടെ സുകുമാരി അമ്മ ഇതേ ക്യാരക്ടർ തന്നെയാണ് ആ ഒരു സിനിമയിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2021 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഹംഗാമ 2 എന്ന ഹിന്ദി സിനിമയിൽ ഈ ഒരു സിനിമയിലെ ഒരു കോമഡി സീൻ നമ്മുടെ പ്രിയദർശൻ സാറ് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സുകുമാരി അമ്മയുടെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എല്ലാവരും പറ്റിക്കുകയും പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യപ്പെടുകയും പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ വീട്ടുടമസ്ഥയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സുകുമാരി അമ്മ ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഇതേത് സിനിമയാണെന്നും ഇതേത് ക്യാരക്ടറാണെന്നുമാണ് ഞാൻ ചോദിച്ചിരുന്നത്. ആൻഡ് എനിക്ക് റൈറ്റ് ആൻസേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മാഗി ആൻറ്റി എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു വന്ദനം സിനിമയിലെ, കേട്ടോ. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത് റെനി, ബിനോയ്, അർച്ചന, സന്തോഷ്, അൻവർ, സൂരജ്, അനിൽ, ആശ, സതീഷ്, മുഹമ്മദ് അലി, അശോക്, ആഷിഖ്, സോജൻ, അപർണ എന്നിവരാണ്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് മറ്റൊരു സിനിമ കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ആൻഡ് ആ സിനിമയുടെ ക്ലൂകൾ ഞാൻ പറഞ്ഞു തരാം. അശോക് ആർനാദ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന 2008 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണിത്. ആ ഒരു സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീവ്രവാദ കേസിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു മകൻ്റെ ഓർമ്മകളിൽ മാനസിക നില തെറ്റിയ ആളുടെ കഥാപാത്രത്തെയാണ് സുകുമാരി അമ്മ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ഒരു കാമിയോ റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ സുകുമാരി അമ്മയുടെ കരിയറിലെ ഏറ്റവും മികച്ച സീരിയസ് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് പെർഫോമൻസുകൾ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു റോള് കൂടിയാണ് ഈ ഒരു സിനിമയിൽ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഏതാണ് ആ സിനിമ, ഏതാണ് ആ ക്യാരക്ടർ, അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒന്നുകൂടി ക്ലൂകൾ പറയാം. അശോക് ആർനാദ് സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുള്ളത്. തീവ്രവാദ കേസിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു മകൻ്റെ ഓർമ്മകളിൽ മാനസിക നില തെറ്റിയ ആളുടെ ഒരു കഥാപാത്രമായിട്ടാണ് സുകുമാരി അമ്മ ഇതിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ഒരു അതിഥി വേഷം ചെയ്യുന്നുണ്ട്. സുകുമാരി അമ്മയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സീരിയസ് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് പെർഫോമൻസുകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സിനിമ കൂടിയാണിത്, ഒരു ക്യാരക്ടർ കൂടിയാണിത്. സോ ഏതാണ് ഈ സിനിമ, ഏതാണ് ഈ ക്യാരക്ടർ എന്ന് എന്നെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറയാം. വിളിക്കുക എൻ്റെ നമ്പർ 0744290904 7491909 അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന നമ്പർ 9526490909 5 2 6 4 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയും നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. അപ്പൊ ഇന്ന് നമ്മൾ സുകുമാരി അമ്മയുടെ സിനിമകളെ പറ്റിയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. വൈ ബിക്കോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സുകുമാരി അമ്മയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു സിനിമയുടെ കുറച്ച് ക്ലൂകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശോക് ആർനാഥ് സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീവ്രവാദ കേസിലെ തൂക്കിലേറ്റപ്പെട്ട ഒരു മകന്റെ ഓർമ്മകളിൽ മാനസിക നില തെറ്റിയ ആളുടെ കഥാപാത്രത്തെയാണ് സുകുമാരി അമ്മ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ ലാലേട്ടൻ ഒരു ക്യാമിയോ റോള് ചെയ്യുന്നുണ്ട്. സുകുമാരി അമ്മയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സീരിയസ് ഡ്രാമാറ്റിക് പെർഫോമൻസുകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന റോളായിരുന്നു ഒരു സിനിമയിലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ഏത് സിനിമയാണ്, ഏത് ക്യാരക്ടറാണെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ദ മൂവി ഈസ് മിഴികൾ സാക്ഷി ആൻഡ് കൂനി അമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ നമ്മുടെ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം തന്നെ നബീസ എന്നൊരു പേരും കൂടിയുണ്ട്. സോ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് അയച്ച് അറിയിച്ചിരിക്കുന്നത് അർച്ചന, മണികണ്ഠൻ, അതുപോലെ തന്നെ മനോജ്, അൻവർ, ഷെമി, സജീവ്, അജീഷ്, സതീഷ്, അനിൽ കുമാർ, സൂരജ് ഖാൻ എന്നിവരാണ് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് അവരോട് പറയുകയാണ്. ഒപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു സിനിമയിലേക്ക് കൂടി പോവാണ്. 1974 സേതുമാധവൻ സംവിധാനം ചെയ്ത ലക്ഷ്മി പ്രധാന വേഷത്തിലെത്തിയ ഒരു എവർഗ്രീൻ ക്ലാസിക് സിനിമയാണ് കേട്ടോ ഇത്. ഇതിൽ ഫ്രോക്കുകളൊക്കെ ധരിച്ച് ഇംഗ്ലീഷ് കലർന്ന പ്രത്യേക ഡയലോഗ് ഡെലിവറിയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ആക്സെൻറ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സുകുമാരി അമ്മ തിളങ്ങിയിട്ടുണ്ടായിരുന്നൊരു കഥാപാത്രമാണ്. ആൻഡ് സുകുമാരി അമ്മയ്ക്ക് തൻ്റെ കരിയറിലെ ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ഐക്കോണിക് വേഷം ഈ ഒരു സിനിമയിലായിരുന്നു. അപ്പോൾ ഇതേത് സിനിമയാണ് ആൻഡ് ഇതേത് ക്യാരക്ടറാണെന്നാണ് പറയേണ്ടത്. ആൻസേഴ്സ് വിളിച്ച് പറയാം. ടു ദ നമ്പർ 0474291 9090 എന്ന നമ്പറിൽ, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചും പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇങ്ങനെയാണ്, 9526490909095269499 9524 6694909090.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

That was a Attipolli song from the movie RRR. Yes, we are back on Austria Premier League with me, RJ Elikutti. അങ്ങനെ സുകുമാരി അമ്മയുടെ കുറച്ച് സിനിമകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1974 സേതുമാധവൻ സംവിധാനം ചെയ്ത് ലക്ഷ്മി പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്ന എവർഗ്രീൻ ക്ലാസിക് ചിത്രം. ഇതിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ആക്സെൻറ്റോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ഒരു ലേഡി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ സുകുമാരി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു റോള് ചെയ്തതിന് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സുകുമാരി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐക്കോണിക് വേഷം ഏതായിരുന്നു ആൻഡ് ആ സിനിമ ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ചട്ടക്കാരി എന്ന് പറയുന്ന സിനിമയാണ്. മാർഗരറ്റ് എന്നുള്ളതായിരുന്നു കഥാപാത്രം. സോ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഷെമി, അർച്ചന, മനോജ്, നഫ്സി, അൻവർ, സതീഷ്, അജീഷ്, അനൂപ്, ആയിഷ, അനുജ, ദൃശ്യ, മുഹമ്മദ് അലി, കിഷോർ എന്നിവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് എല്ലാവർക്കും ഒരു കിഡ് ലെൻ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. സോ വൺസ് അഗെയിൻ സുകുമാരി അമ്മയോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം അറിയിക്കുകയാണ്. കാരണം ഒരുപാട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യാനായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒത്തിരി ഒത്തിരി സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള, കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള സുകുമാരി അമ്മയ്ക്ക് എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ഒരു നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയവും കൂടി ആയിരിക്കുകയാണ്. സോ റൈറ്റ് ആൻസേഴ്സ് അറിയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. എല്ലാവരുടെയും പേരുകൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊരു വിന്നറെ നമ്മൾ സെലക്ട് ചെയ്ത് ഫ്രൈഡേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷയമാണ്. ആൻഡ് പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. സോ ഈ സമയത്ത് യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. വണ്ടി ഓടിക്കുന്നവർ സ്പീഡൊക്കെ കുറച്ച് ഓടിക്കുക. ആൻഡ് നടന്ന് പോകുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ, ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ സേഫായിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്ത് കയറി നിന്ന് മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രം വീടുകളിലേക്കൊക്കെ എത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് വിഷ് ചെയ്ത് ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
4: Vishal Opticals Midamaya nirakil Kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara
5: Asraya FM 90
6: Nadinoppam Nattarukoppam
7: എനിക്ക് കുറെ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേൾക്കട്ടെ.
8: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
9: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺ.

0: Hey, hello, very good evening and welcome to a brand new episode of Clapboard with me, RJ Sultana. Clapboard. മറ്റൊരു സിനിമാ വിശേഷവുമായി നമ്മളിതാ വീണ്ടും നമ്മുടെ ഇന്നത്തെ ക്ലാബ് ബോർഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണല്ലേ. വെള്ളിത്തിരിയുടെ സ്വപ്നങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന മനോഹരമായ ഒരു സിനിമയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. യെസ്, നാൻസി റാണി.
1: അത് വിചാരിക്കല്ലേ, ഭയങ്കര ജലദോഷമാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പും. അതെവിടെ, ഞാൻ പേര് നാൻസി റാണി, ജാൻസി റാണി അല്ലാട്ടോ, വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാനാണ് ദി ലാസ്റ്റ് മില്ലേനിയം ബേബി.
0: ജോസഫ് മരോ ജെയിംസ് രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം ഭാര്യ നൈനയുടെ കഠിനാധ്വാനത്തിലൂടെയാണ് പൂർത്തിയാക്കപ്പെട്ടത്. റിപ്പോർട്ടർ ഫിലിംസിന്റെ ബാനറിൽ രാജേഷ് ജോർജ് കുളങ്ങരയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നാൻസി എന്ന കേന്ദ്ര കഥാപാത്രമായി പ്രിയ താരം അഹാന കൃഷ്ണ തിളങ്ങിയപ്പോൾ മലയാള സിനിമയിലെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. അർജുൻ അശോകൻ, അജു വർഗീസ്, ലാൽ, ലെന, സണ്ണി വെയിൻ, വിശാഖ് നായർ, മല്ലിക സുകുമാരൻ, ഇന്ദ്രൻസ്, മാമുക്കോയ, കൂടാതെ മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ തന്റെ കരിയറിലെ അവസാന വേഷങ്ങളിൽ ഒന്നായ മിസ് മോഹനായി എത്തിയിരിക്കുന്നു എന്നത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്.
2: ഞാൻ എത്ര നാളായിട്ട് പറയുക, കർത്താവിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് അവളിരിക്കുന്ന സെറ്റാക്കി താ, പ്ലീസ്. ഡെഡ് ബോഡീസ് നിങ്ങളോടൊന്ന് പറയണേ. ഓക്കെ, പിന്നെ വന്നാരും മറന്നുപോയി, നമ്മുടെ ഫാമിലി കപ്പിന്റെ ഫൈനൽസ് ആയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അപ്പാപ്പന്റെ പേരുള്ള ആ കപ്പ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും, ഇതെന്റെ വാക്കാണ്. ഓക്കെ,
0: സാമ്പത്തികമായി സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന മെഗാസ്റ്റാർ മമ്മൂക്കയുടെ തീവ്ര ആരാധികയായ നാൻസി എന്ന പെൺകുട്ടി ഒരു നടിയാകാൻ ആഗ്രഹിക്കുന്നതും ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അവൾ നേരിടുന്ന പ്രതിസന്ധികളും ത്യാഗങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ മെയിൻ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് പലതവണ മാറ്റിവെച്ചതിനെ തുടർന്ന് ഒടുവിൽ 2025 June 18 പീഡ് ഓഡിയോ ആൻഡ് വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ നേരിട്ട് റിലീസ് ചെയ്ത ഈ ചിത്രത്തിന് പിന്നണിയിലെ കഥകളും വൈകാരിക പശ്ചാത്തലവും കാരണം പ്രേക്ഷകരിൽ നിന്നും വലിയ ചർച്ചകളും വൈകാരികമായ ശ്രദ്ധയുമാണ് ലഭിച്ചത്. ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമായും ഓർമ്മക്കുറിപ്പായും മാറിയ ചിത്രമാണ് നാൻസി റാണി.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഒരു കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: Chatboard.
1: നാൻസി റാണി എന്ന ചിത്രത്തിന്റെ കഥയിലേക്കൊന്ന് വരികയാണെങ്കിൽ, സാധാരണക്കാരനായ അക്കരെ പറമ്പിൽ ചാക്കോച്ചന്റെയും കുടുംബത്തിന്റെ പ്രതീക്ഷയായ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളോട് ജീവിക്കുന്ന നാൻസി റാണി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. കൊച്ചുനാൾ മുതലേ സിനിമയോടും അഭിനയത്തോടും അടങ്ങാത്ത ആവേശമുള്ള നാൻസി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ വലിയൊരു ആരാധിക കൂടിയാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നും തനിക്കൊന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നുമുള്ള ആഗ്രഹം മനസ്സിലേറെ നടക്കുന്ന നാൻസിയുടെ ബാല്യകാലവും തുടർന്നുള്ള വളർച്ചയുമാണ് ആദ്യ രംഗങ്ങളിൽ തെളിയുന്നത്.
2: നാൻസി അല്ലേ, കുടിക്കാൻ എന്താ? ടീ, കോഫി, സംതിങ് ഹോട്ട്.
3: നമുക്ക് ലോബിയിലിരുന്ന് സംസാരിക്കാവോ?
2: എന്തിന് ലോബി? ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാൽ മതി.
3: സർ എന്താ ഉദ്ദേശിക്കുന്നത്?
2: അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതില് നായിക നാൻസിയാണ്.
3: അയ്യോ, അങ്ങനെ വേണ്ട. ഒരു ഓഡിഷൻ ഒക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് തോന്നെങ്കിലും മതി.
2: എന്തിനു ഓഡിഷൻ? ഞാനാണല്ലോ പൈസ കൊടുക്കുന്നത്. ഡയറക്ടർ ഞാൻ പറയുന്നതേ കേക്കുള്ളൂ.
3: അയ്യോ, അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു രീതി.
2: ഓക്കെയാണ്.
1: സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും സിനിമാ ലോകത്തേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും സൊസൈറ്റിയുടെ കണ്ണുകളും കുടുംബത്തിലെ വെല്ലുവിളികളും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സിനിമയിൽ ഒരവസരത്തിനായി അലയുന്നതിനിടയിൽ മിസ് മോഹൻ, സിസ്റ്റർ ക്ലെയർ, ഡോക്ടർ ഐബ് ഇബ്രാഹിം, സംവിധായകൻ രാജ് തുടങ്ങിയ കഥാപാത്രങ്ങളുമായി നാൻസി ബന്ധപ്പെടുന്നുണ്ട്. തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളിലേക്ക് നാൻസിക്ക് അവസരം ലഭിക്കുന്നതോടെ കഥയ്ക്ക് ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നു. എന്നാൽ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുവാൻ പരിശ്രമിക്കുന്ന ആ യാത്ര ലളിതമായിരുന്നില്ല.
3: ഇതുവരെ കണ്ടിട്ടില്ലാതെ പപ്പ മമ്മി, ലൈഫിന്റെ പ്രശ്നം കർത്താവിന്റെ അടുത്തൊന്ന് റെക്കമെൻഡേഷൻ ചെയ്യണം കേട്ടോ.
1: സിനിമയുടെ ഉള്ളറകളിലെ ഗ്രൂപ്പിസവും അപ്രതീക്ഷിത തിരിച്ചടികളും തെറ്റിദ്ധാരണകളും വ്യക്തിപരമായ അപമാനങ്ങളും നാൻസിയെ തളർത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും തന്റെ അടിയുറച്ച ആത്മവിശ്വാസവും സിനിമയോടുള്ള അഗാധമായിട്ടുള്ള ആ ഒരു ആഗ്രഹവും കൊണ്ട് ഓരോ വീഴ്ചയിൽ നിന്നും അവൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്. കഥയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ സിനിമ എന്ന ലോകത്തിന് പിന്നിലെ കഠിനമായ യാഥാർത്ഥ്യവും ഒരു പെൺകുട്ടി തന്റെ ആഗ്രഹത്തിനായി സഹിക്കുന്ന ത്യാഗങ്ങളും തികച്ചും വൈകാരികമായ രീതിയിൽ സംവിധാനം ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെറും ഒരു സിനിമാ മോഹത്തിന്റെ കഥ എന്നതിലുപരി പ്രതിസന്ധികളോട് പോരാടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടിയുറച്ച ആത്മവിശ്വാസത്തിന്റെ കഥയാണ് നാൻസി റാണി.

0: Mere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
2: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जांपल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह आज फैसला लिया गया. इसमें 10,000 करोड़ रुपीस का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
1: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർഗാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
1: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7-ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSS നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. യുപിഐ സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവാ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ യുപിഐ സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% യുപിഐ വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ യുപിഐ സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം കെഎസ്ആർടിസി ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. കെഎസ്ആർടിസി വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി സി പി ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
1: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: Blackboard.
1: നാൻസി റാണി എന്ന ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ചും അണിയറ പ്രവർത്തകരുടെയും മെഡിക്കിനെ കുറിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ, ടൈറ്റിൽ കഥാപാത്രമായ നാൻസിയെ അഹാന കൃഷ്ണ തന്റെ തനതായ ശൈലിയിൽ മാറ്റിയപ്പോൾ അർജുൻ അശോകൻ, ലാൽ, അജു വർഗീസ്, ലെന എന്നിവർ തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് മികച്ച പിന്തുണ നൽകി. പ്രത്യേകിച്ച് അന്തരിച്ച പ്രിയ നടൻ മാമുക്കോയയുടെ പ്രകടനവും മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന്റെ അവസാന ചിത്രങ്ങളിൽ ഒന്നായ മെസ് മോഹൻ എന്ന കഥാപാത്രവും സിനിമാ പ്രേമികൾക്ക് വൈകാരികമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്.
2: സാറേ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്?
3: ഫുഡോളാ സൂപ്പറാ. ആ കുഴപ്പം, ഭയങ്കര ബോളിങ്ങാ. ഈ പഴംപൊരിയൊക്കെ രണ്ടായിട്ട് കെട്ടിയിടുവാണല്ലേ, അത്ര പൈസ ലാഭിക്കാമല്ലോ.
2: അതിൽ നല്ലത് എനിക്ക് പഴത്തൊരി കൊണ്ട് നല്ല പലഹാരം ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെയാകുമ്പോ ഒരു ദിവസം പഴംപൊരി, അടുത്ത ദിവസം പഴത്തൊരി, അങ്ങനെ അങ്ങനെ. അനുസാരി, ഒറ്റ പഴത്തൊലി പോലും കളയണ്ട, എടുത്തു വെച്ചോ.
3: അതുകൊള്ളാലോ, നല്ല ഐഡിയ. ഇതുപോലെ ഐഡിയോട് പറഞ്ഞേ.
2: ഈ പടത്തിന്റെ ഡയറക്ടറോട് പറ, ഈ പടത്തിലെ കോമഡി ഇയാളെ കൊണ്ട് ജയിക്കാം.
1: സാങ്കേതിക തികവിലേക്ക് വരികയാണെങ്കിൽ, രാജേഷ് നാരായണന്റെ ഛായാഗ്രഹണവും അമിത് സി മോഹന്റെ എഡിറ്റിംഗും ചിത്രത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. സംഗീത വിഭാഗത്തിൽ മനു ഗോപിനാഥ്, താവോ ഇസാറോ, അമിത് സി മോഹൻ, നിഹാൽ മുരളി, അഭിത് ചന്ദ്രൻ, സ്റ്റീവ് മാനുവൽ, ജോമി മിഥുൻ, മധു വിനീത്, എസ്തപ്പാൻ എന്നിവരുടെ ഗാനങ്ങളും വിനീത്, എസ്തപ്പാൻ, സ്വാതി മനു, പ്രതീക എന്നിവരുടെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് പുതുമ നൽകിയിട്ടുണ്ട്.
4: ലൈഫ് മൊത്തം ശോകായിരിക്കുമ്പോഴാണ് തന്നെ കണ്ടത്. തന്റെ ഈ ലൈഫിനോടുള്ള ഒടുക്കത്താക്രാന്തം കണ്ടപ്പോ കുറച്ചുകൂടെ ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ഫീൽ. പിന്നെ വലിയൊക്കെ നിർത്തി, ഞാനിപ്പോൾ ഭയങ്കര ഡീസന്റാണ്. ഇവിടുത്തെ റിപ്പയറിംഗ് പണിയൊക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പം കാണാം. പിന്നെ വലിയ സ്റ്റാറൊക്കെ ആയി കഴിഞ്ഞ് നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിണ്ടല്ലോ.
1: എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ തന്നെ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒന്നായിരുന്നു. ഇത്തരം നിരവധി പ്രശ്നങ്ങൾ കാരണം 2025 ജൂണിൽ നേരിട്ട് യൂട്യൂബ് വഴിയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. വലിയ ബജറ്റിലോ തിയേറ്റർ കളക്ഷൻ കണക്കുകളിലോ അളക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളും വിവാദങ്ങളും വൈകാരികതയും നിറഞ്ഞ നാൻസി റാണി മലയാളി സിനിമയുടെ ചരിത്രത്തിൽ വേറിട്ടൊരു അധ്യായമായി മാറി. അപ്പോൾ എന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷം ഇതാ ഇവിടെ അവസാനിച്ചു. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലബ് ബോർഡിൽ. Till then, it's me, RG Sultana, signing off.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗുഡ് ഈവനിംഗ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 ആയിരിക്കാണ്. വിശേഷങ്ങൾ കേൾക്കാനുള്ള സമയമായിരിക്കാണല്ലേ. അപ്പോ ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കറുത്ത നിറത്തിലുള്ള കാറുകള് ലോകത്തെവിടെയും സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കറുത്ത കാറുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരു പക്ഷെ വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ പറഞ്ഞത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മധ്യേഷ്യൻ രാജ്യമായിട്ടുള്ള തുർക്ക്മെനിസ്ഥാനിന്റെ തലസ്ഥാനമായിട്ടുള്ള അഷാഗബത്തിലാണ് കാറുകളുടെ നിറവുമായിട്ട് ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കറുത്ത കാറുകൾക്ക് പകരം വെള്ളയും മറ്റിളം നിറങ്ങളും ഉള്ള വാഹനങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കാട്ടോ. എന്തുകൊണ്ടാണ് വെള്ളയും മറ്റിളം നിറങ്ങൾക്കും ഇത്രയും പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, കറുത്ത കാറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പിന്നിൽ മുൻ പ്രസിഡന്റ് ഗുർബംഗൂലി ഗർദ് മുഖമദോവിന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. വെള്ളനിറം ശുദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണെന്നും കറുപ്പ് നിർഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അഷാഗാബാദിൽ വെള്ളയും ഇളം നിറങ്ങളുള്ള കാറുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. വാഹനങ്ങളുടെ നിറവുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ശക്തമായതോടെയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. 2015 ആയപ്പോഴേക്കും കറുത്ത വാഹനങ്ങളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അഷാഗാബാദിൽ കറുത്ത നിറത്തിലുള്ള കാറുകൾ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങൾ വന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചില കറുത്ത കാറുകളുടെ ഉടമകൾക്ക് വാഹനത്തിന്റെ നിറം മാറ്റേണ്ട സിറ്റുവേഷൻസ് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ള, വെള്ളി, സ്വർണം തുടങ്ങിയിട്ടുള്ള നിറങ്ങളിലേക്ക് കാറുകൾ വീണ്ടും പെയിന്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി കറുത്ത കാർ ഉള്ളവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാഹനം മാറ്റുന്നതിന് പകരം പല ഉടമകളും കാറിന്റെ നിറം മാറ്റുകയായിരുന്നു. എന്നാൽ അതിനും അധിക ചെലവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു കാറ് വീണ്ടും പെയിന്റ് ചെയ്യുന്നത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ നിറം സംബന്ധിച്ച നിയന്ത്രണം ജനജീവിതത്തെയും ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. ഇനി അഷാഗാബാദ് വൈറ്റ് സിറ്റി അഥവാ വെള്ള നഗരമാകാനായിട്ടുള്ള കാരണം കാറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, അഷാഗാബാദിന്റെ നഗര രൂപകൽപ്പനയിലും വെള്ള നിറത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. നഗരത്തിലെ നിരവധി പ്രധാന കെട്ടിടങ്ങൾ വെള്ള മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. വെള്ള നിറത്തിലുള്ള കെട്ടിടങ്ങളും വെള്ള നിറത്തിലുള്ള വാഹനങ്ങളും ചേർന്ന് നഗരത്തിന് ഒരേ തരത്തിലുള്ള രൂപഭംഗി നൽകുന്ന രീതിയിലാണ് തലസ്ഥാനം വികസിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അഷാഗാബാദ് ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നായിട്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സിറ്റിയാണ്. അഷാഗാബാദിലെ വാഹന നിയന്ത്രണങ്ങൾ നിറത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. വൃത്തിയില്ലാത്തതോ പൊടി പിടിച്ചതോ ആയിട്ടുള്ള വാഹനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകാം. തലസ്ഥാനത്തെ പൊതു ഇടങ്ങൾ വൃത്തിയുള്ളതും ക്രമപ്പെടുത്തിയതുമായിരിക്കണം എന്ന കർശന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിയന്ത്രണങ്ങൾ കാണപ്പെടുന്നത്. തുർക്ക്മെനിസ്ഥാനിലെ പൊതുജീവിതം കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്ന് വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേട്ടോ. അഷാഗാബാദിന്റെ നഗരഭംഗി, വെള്ള നിറത്തിലുള്ള വാസ്തുവിദ്യ, മുൻ പ്രസിഡന്റ് വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്നിവയുമെല്ലാം ചേർന്നാണ് വാഹനങ്ങളുടെ നിറവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു അസാധാരണ നിയന്ത്രണം രൂപപ്പെട്ടത് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോ ലോകത്ത് കറുത്ത നിറമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട്, പറയാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ.

അനാമിക. ആദ്യത്തേത് കടലിനും കുന്നിനും ഇടയിലെ ഒരു റൺവേ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. കരീബിയൻ കടലിലെ ചെറിയ ദ്വീപായിട്ടുള്ള സാബയിലാണ് ഈ ഒരു വിമാനത്താവളമുള്ളത്. റൺവേയുടെ നീളം ഏകദേശം 400 മീറ്റർ മാത്രമാണ് ഉള്ളത് കേട്ടോ. അതായത് ഒരു സാധാരണ വലിയ വിമാനത്താവളത്തിലെ റൺവേയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറുതാണ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൺവേയുടെ ഇരുവശങ്ങളിലുമുള്ള ഭൂപ്രകൃതിയാണ് കേട്ടോ. ഒരു വശത്ത് കുത്തനെയുള്ള മലഞ്ചെരിവുകളും മറുവശത്ത് കടലുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ യാത്രാ വിമാനങ്ങൾക്കല്ല പ്രവേശനം. പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള പൈലറ്റുമാര് ചെറിയ വിമാനങ്ങളാണ് ഇവിടെ പറത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ വാണിജ്യ റൺവേകളിൽ ഒന്നായിട്ടാണ് ഇത് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. രണ്ടാമത്തേതാണ് നേപ്പാളിലെ ലുക്ല വിമാനത്താവളം. മൗണ്ട് എവറസ്റ്റ് കാണാനായിട്ട് പോകുന്ന പല യാത്രക്കാരുടെയും പ്രധാന യാത്രാ കവാടമാണ് നേപ്പാളിലെ ലുക്ല വിമാനത്താവളം എന്ന് പറയുന്നത്. ഇവിടുത്തെ റൺവേക്ക് ഏകദേശം 527 മീറ്റർ നീളമാണുള്ളത്. റൺവേയുടെ ഒരു ഭാഗത്ത് മലയും മറുവശത്ത് ആഴത്തിലുള്ള താഴ്വരയുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെയുള്ള ലാൻഡിങ്ങും ടേക്ക് ഓഫും നടക്കുന്നത് കേട്ടോ. ചെറിയ റൺവേക്കൊപ്പം ഉയർന്ന പ്രദേശത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും പൈലറ്റുമാർക്ക് അധിക വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് ഫ്രഞ്ച് ആൽപ്സിലെ പോപ്പുലർ ആയിട്ടുള്ള സ്കീ റിസോർട്ടിലുള്ള കൗഷിവൽ ആൾട്ടിപോർട്ട്. റൺവേയുടെ നീളം ഏകദേശം 537 മീറ്റർ ആണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറയുന്നത് നീളം മാത്രമല്ല കേട്ടോ, റൺവേക്ക് വലിയൊരു ചെരിവുണ്ട്. അതുകൊണ്ട് ഇവിടെ ലാൻഡ് ചെയ്യുന്നത് സാധാരണ വിമാനത്താവളത്തിലെ ലാൻഡിങ് പോലെയല്ല, പ്രത്യേകം ട്രെയിനിങ് നേടിയിട്ടുള്ള പൈലറ്റുമാർക്കാണ് ഇവിടെ വിമാനം ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉള്ളൂ. നാലാമത്തേതാണ് മേറ്റ് കാനെ എയർ സ്ട്രിപ്പ്. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ലെസോത്തോയിലെ മലനിരകളിലാണ് ഈ ഒരു ചെറിയ എയർ സ്ട്രിപ്പ് ഉള്ളത്. റൺവേയുടെ നീളം ഏകദേശം 400 മീറ്റർ മാത്രമാണ്. റൺവേയുടെ അറ്റത്ത് വലിയ താഴ്വരയിലുള്ള കുത്തനെയുള്ള ഒരു ഇടിവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് റൺവേയുടെ അറ്റത്തെ ഭൂപ്രകൃതി പോലും വിമാനത്തിന്റെ പറക്കലില് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ട് മാറുന്നുണ്ട്. ചെറിയ റൺവേയും മലനിരകളും ചേർന്ന സമയത്ത് ഇവിടെ ഓരോ ടേക്ക് ഓഫും ലാൻഡിങ്ങും വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അഞ്ചാമത്തേതാണ് ബറ എയർപോർട്ട് സ്കോട്ട്ലൻഡ്. ബറ എയർപോർട്ടിന്റെ റൺവേ മണൽ നിറഞ്ഞ കടൽ തീരമാണ്. ഏകദേശം 680 മുതൽ 850 മീറ്റർ വരെ നീളമുള്ള 3 റൺവേകളാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ വിമാനത്തിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഇറങ്ങാനായിട്ട് കഴിയില്ല. കടൽ വെയിലിറക്കമുള്ള സമയത്താണ് റൺവേ യൂസ് ചെയ്യാറുള്ളത്. വെയിലേറ്റം വന്നിട്ടുണ്ടെങ്കിൽ റൺവേ കടലിനടിയിലാകും. അതുകൊണ്ട് ഇവിടെ വിമാന സർവീസുകളുടെ സമയക്രമത്തിൽ പോലും കടലിന്റെ വെയിലേറ്റത്തിനും വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് പറയാം. ആറാമത്തേതാണ് ഗുസ്താഫ് എയർപോർട്ട്. കരീബിയൻ മേഖലയിലെ സെന്റ് ബാർത്തലമി ദ്വീപിലാണ് ഈ ഒരു വിമാനത്താവളം ഉള്ളത് കേട്ടോ. റൺവേക്ക് ഏകദേശം 650 മീറ്റർ നീളമാണ് ഉള്ളത്. ഇവിടെ വിമാനം ഇറങ്ങുന്ന സമയത്ത് പൈലറ്റിന് ആദ്യം ഒരു മലഞ്ചെരുവിന് മുകളിലൂടെ താഴേക്ക് എത്തണം. അതിന് പിന്നാലെയാണ് ചെറിയ റൺവേ വരുന്നത്. റൺവേയുടെ അവസാന ഭാഗം കടൽ തീരത്തിന് വളരെ അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാൻ തന്നെ നിരവധി ആളുകൾ എത്താറുണ്ട്. വിമാനത്തിന്റെ ലാൻഡിങ് ഒരു കാഴ്ചയായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ ഇത്. ഇനി ഏഴാമത്തേതാണ് പാരോ ഇന്റർനാഷണൽ എയർപോർട്ട്, ഭൂട്ടാൻ. ഭൂട്ടാനിലെ പാരോ എയർപോർട്ട് ഈ പട്ടികയിലെ മറ്റുള്ളവയിൽ നിന്നും അല്പം ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ റൺവേക്ക് ഏകദേശം 2265 മീറ്റർ നീളമാണുള്ളത് കേട്ടോ. അതുകൊണ്ട് മറ്റ് നീളമുള്ള റൺവേകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ചെറുതല്ല. പക്ഷേ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഉയർന്ന ഹിമാലയൻ മലനിരകളാണ് വലിയ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് കേട്ടോ. പൈലറ്റിന് മലകൾക്കിടയിലൂടെ വളരെ കൃത്യമായ രീതിയിൽ വിമാനം കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള പരിമിതമായിട്ടുള്ള എണ്ണം പൈലറ്റുകൾക്കാണ് ഇവിടെ വിമാനങ്ങൾ പറത്താനായിട്ടുള്ള ഒരു യോഗ്യതയുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഈ റൺവേകൾ ഇത്രമാത്രം ചെറുതായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭൂപ്രകൃതി തന്നെയാണ്. ചില വിമാനത്താവളങ്ങൾ ചെറിയ ദ്വീപുകളിലാണ്, ചിലത് മലകൾക്കിടയിലാണ്, മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഭൂമി ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ സാധാരണ വിമാനത്താവളങ്ങളെ പോലെ കിലോമീറ്ററോളം നീളുന്ന റൺവേ നിർമ്മിക്കാനായിട്ട് കഴിയാത്ത സിറ്റുവേഷൻസിലാണ് ഇത്തരം ചെറിയ എയർ സ്ട്രിപ്പുകൾ ഒരുക്കിയിട്ടുള്ളത്. റൺവേ ചെറുതാകുന്ന സമയത്ത് വിമാനം എത്ര വേഗത്തിൽ ഇറങ്ങണം, എത്ര ദൂരം കൊണ്ട് നിർത്താൻ കഴിയും, കാലാവസ്ഥ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പ്രത്യേകം പരിശീലനം നേടിയിട്ടുള്ള പൈലറ്റുമാരാണ് സാധാരണയായിട്ട് സർവീസ് നടത്താറുള്ളത്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഓഹോ.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ദിവസവും നടക്കുന്നതും കെട്ടിടങ്ങൾ പണിയുന്നതും വാഹനങ്ങൾ ഓടിക്കുന്നതും എല്ലാം സംഭവിക്കുന്നത് ഒരേ ഭൂമിയിലാണ്. പക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരിടത്തും പോകാതെ നിൽക്കുന്നത് പോലെ തോന്നുന്ന ഭൂമിക്ക് പോലും ഒരു മാറ്റമുണ്ട്. ഭൂമിയുടെ ഭാരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഭൂമിയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 24 പൂജ്യങ്ങൾ വരുന്നത്ര വലിയ സംഖ്യയാണുള്ളത്. ഇത്രയും വലിയ മാസമായതുകൊണ്ട് തന്നെ വർഷം തോറും നടക്കുന്ന ചെറിയ മാറ്റങ്ങൾ ഭൂമിയുടെ ആകെ ഭാരത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഇനി ഭൂമിയുടെ ഭാരം മാറുന്നതിന് പ്രധാന മായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ചില വസ്തുക്കൾ ഭൂമിയിലേക്ക് എത്തുന്നു, ചിലത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. സ്പേസിൽ നിന്നുള്ള പൊടിപടലങ്ങളും ചെറിയ പാറക്കഷ്ണങ്ങളും ഉൽക്കകളും ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ഭൂമിയുടെ മാസ് കൂടും. അതേസമയം തന്നെ ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷത്തിലുള്ള വളരെ ലഘുവായിട്ടുള്ള ചില വാതകങ്ങൾ സ്പേസിലേക്ക് രക്ഷപ്പെടുന്നുണ്ട്. ഇതിലൂടെ ഭൂമിക്ക് മാസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഭൂമി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഗോളമല്ല, ചുറ്റുമുള്ള ബഹിരാകാശത്തിൽ നിന്നുമുള്ള ചെറിയ കണങ്ങളും വസ്തുക്കളും നിരന്തരം ഭൂമിയിലെത്തുന്നുണ്ട്. പൊടി, ചെറിയ ഉൾക്കാശകലങ്ങള്, മറ്റു ബഹിരാകാശ വസ്തുക്കൾ എന്നിവ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് അവയുടെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വർഷത്തിൽ ഏകദേശം 16,000 മുതൽ 40,000 ടൺ വരെ മാസ് ഇത്തരത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള വളരെ ലഘുവായിട്ടുള്ള വാതകങ്ങളുടെ ഒരു ഭാഗം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടന്ന് ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട്. ഇതിനു പുറമെ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും പേടകങ്ങളും ഭൂമിക്ക് പുറത്തേക്ക് അയക്കുമ്പോഴും ചെറിയ അളവിൽ മാസ് ഭൂമിയുടെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ലഭ്യമായിട്ടുള്ള ഈ ഒരു കണക്കുകൾ പ്രകാരം ഭൂമിക്ക് ലഭിക്കുന്ന ഭാരത്തേക്കാൾ നഷ്ടപ്പെടുന്ന ഭാരം കൂടുതലായതുകൊണ്ട് തന്നെ ഭൂമി വളരെ ചെറിയ തോതിൽ ഭാരം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വർഷത്തിൽ 1,000,000 ടൺ എന്ന് കേൾക്കുമ്പോൾ വലിയ സംഖ്യയായിട്ട് തോന്നും. പക്ഷേ ഭൂമിയുടെ ആകെ ഭാരവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു മാറ്റം മാത്രമാണ്. ഭൂമിയുടെ മാസ് ഏകദേശം 5.97 × 10²⁴ കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ വർഷം തോറും നടക്കുന്ന ഈ ചെറിയ നഷ്ടങ്ങളും വർധനകളും ഭൂമിയുടെ ആകെ ഭാരത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നില്ല. അതായത് നമുക്ക് ദിവസേന അനുഭവപ്പെടുന്ന ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലോ ഭൂമിയുടെ വലുപ്പത്തിലോ പെട്ടെന്ന് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല. ഇനി ബഹിരാകാശത്തിൽ നിന്ന് വസ്തുക്കൾ ഭൂമിയിൽ എത്തുകയും ഭൂമിയിൽ നിന്ന് ചില വസ്തുക്കൾ പുറത്തേക്ക് പോകുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭാരത്തിൽ ചെറിയ മാറ്റങ്ങൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഭൂമിയുടെ ഭീമമായിട്ടുള്ള ആകെ ഭാരവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മാറ്റം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ വ്യത്യാസം ദൈനംദിന ജീവിതത്തിൽ അനുഭവപ്പെടില്ല എന്നുള്ളതാണ് സത്യം. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് ബ്രേക്ക്.
1: വിദേശ യാത്രയ്ക്ക് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്നാണ് വിസ ലഭിക്കുക എന്നത്, അല്ലെ? ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ചില്ലെങ്കിൽ കാര്യം അത്ര ഈസി ആവില്ല. അപേക്ഷയിലെ ചെറിയ പിഴവ് പോലും സംശയങ്ങൾ ഉയർത്താനായിട്ട് കാരണമാകുന്നുണ്ട്. ഓരോ രാജ്യത്തിന്റെയും വിസ നിയമങ്ങളും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് അപേക്ഷ തയ്യാറാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. വിസ അപേക്ഷയിൽ സാധാരണയായിട്ട് സംഭവിക്കാറുള്ള 5 പിഴവുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോ ആദ്യമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം. വിത്ത് മീ ആർ ജെ അനാമിക. പേര്, പാസ്പോർട്ട് നമ്പർ, ജനനത്തീയതി, യാത്രാ തീയതി തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസിൽ ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും പിന്നീട് പ്രശ്നമാകാം. പാസ്പോർട്ടിലെയും മറ്റ് ഡോക്യുമെന്റ്സിലെയും വിവരങ്ങളുമായിട്ട് അപേക്ഷയിലെ വിവരങ്ങൾ കൃത്യമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് പേരല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ പോലുള്ള ഡീറ്റെയിൽസിൽ അശ്രദ്ധ കാണിക്കാനായിട്ട് പാടില്ല. അപേക്ഷയിലെ ഓരോ വിവരവും പാസ്പോർട്ടിലെയും അനുബന്ധ ഡോക്യുമെന്റ്സിലെയും വിവരങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അതുപോലെ യാത്രയ്ക്കുള്ള ചെലവ് വഹിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്നതും ചില രാജ്യങ്ങൾ പരിശോധിക്കാറുണ്ട്. ഇതിനായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ശമ്പള രേഖകൾ, ആദായ നികുതി രേഖകൾ തുടങ്ങിയവ ആവശ്യപ്പെടാം. പഴയതോ വ്യക്തമല്ലാത്തതോ ആയിട്ടുള്ള അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതോ ആയിട്ടുള്ള സാമ്പത്തിക രേഖകൾ സംശയത്തിന് ഇടയാക്കാം. അതുകൊണ്ട് അപേക്ഷയിൽ പറയുന്ന സാമ്പത്തിക വിവരങ്ങൾക്ക് പിന്തുണ നൽകുന്ന രേഖകൾ കൃത്യമായിട്ട് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് എന്നത് വിസ അപേക്ഷയിൽ വ്യക്തമായിരിക്കണം. വിനോദയാത്രയ്ക്കാണോ, പഠനത്തിനാണോ, ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാനായിട്ടാണോ പോകുന്നത് എന്നതനുസരിച്ചായിരിക്കും അപേക്ഷയും അനുബന്ധ ഡോക്യുമെന്റ്സും. ഫോർ എക്സാമ്പിൾ, ടൂറിസ്റ്റ് വിസയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഡോക്യുമെന്റ്സിൽ ജോലി ചെയ്യാനായിട്ടാണ് പോകുന്നത് എന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് വരുന്നത് കുറച്ച് പ്രശ്നമാകും. അപേക്ഷയിലെ യാത്രാ ഉദ്ദേശവും അനുബന്ധ ഡോക്യുമെന്റ്സും തമ്മിൽ പൊരുത്തം ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇനി വിസ ലഭിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് വ്യാജ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ജോലി സംബന്ധമായിട്ടുള്ള വ്യാജ രേഖകൾ, കൃത്രിമ ഹോട്ടൽ ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ളവ നൽകുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രേഖ കൂടുതൽ ശക്തമായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. മാത്രമല്ല മറ്റാരെങ്കിലും തയ്യാറാക്കിയിട്ട് നൽകിയിട്ടുള്ള രേഖയിൽ തെറ്റുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം അപേക്ഷകനെയും അഫക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള വിസയ്ക്കും വ്യത്യസ്ത നിയമങ്ങളാണുള്ളത്. അപേക്ഷ ഫോം, ഫോട്ടോ, ഇൻഷുറൻസ്, ബയോമെട്രിക് ഡീറ്റെയിൽസ്, അഭിമുഖം, മറ്റ് ഡോക്യുമെന്റ്സ് എന്നിവയിൽ ഏതൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കണം. അവയിൽ നിർബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഘടകം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപേക്ഷ അപൂർണമാകാനായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. ട്രാവൽ ഏജന്റിന്റെ നിർദ്ദേശങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വിസ വെബ്സൈറ്റിലെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ കൂടി പരിശോധിക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇനി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കുക. അതായത് പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും അപേക്ഷയിലെ ഡീറ്റെയിൽസും ഒന്ന് തന്നെയാണോ, ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നൽകിയിട്ടുണ്ടോ, സാമ്പത്തികമായിട്ടുള്ള രേഖകൾ പുതിയതും വ്യക്തവുമാണോ, യാത്രയുടെ ഉദ്ദേശം എല്ലാ രേഖകളിലും ഒരുപോലെയാണോ, വ്യാജമോ സ്ഥിരീകരിക്കാനാകാത്തതോ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഉറപ്പിക്കാമോ, ബന്ധപ്പെട്ട രാജ്യത്തിന്റെ ഒഫീഷ്യൽ വിസ നിർദ്ദേശങ്ങൾ പരിശോധിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ ആദ്യമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടൊന്ന് ശ്രമിക്കാട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ചാറ്റ് ചെയ്യുന്നതിനിടയിൽ കീബോർഡിൽ ഇമോജി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെർച്ച് ബട്ടൺ കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും കണ്ടിട്ടില്ല. ഈ ബട്ടന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് പലർക്കും അറിയില്ല. ഇനി മുതൽ ചാറ്റ് ചെയ്യുമ്പോൾ ഇമോജികൾ തിരഞ്ഞ സമയം കളയേണ്ടതില്ല. കീബോർഡിലെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് വേണ്ട ഇമോജി വേഗത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും. വാട്സപ്പിലോ മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളിലോ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇമോജി ഉപയോഗിക്കുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. സന്തോഷം, സ്നേഹം, സങ്കടം, അപ്രിസിയേഷൻ തുടങ്ങിയിട്ടുള്ള പല വികാരങ്ങളും വാക്കുകൾക്ക് പകരം ഇമോജികളിലൂടെ ഈസി ആയിട്ട് പറയാനായിട്ട് കഴിയുന്ന ഒന്നാണ്. എന്നിലൂടെ തിരയേണ്ടി വരാറുണ്ട്. ഇതിനുള്ള എളുപ്പ വഴിയാണ് സെർച്ച് എന്ന് പറയുന്നത്. കീബോർഡിലെ സെർച്ച് ബട്ടൺ ഉപയോഗിച്ച് ആവശ്യമുള്ള ഇമോജി വേഗത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സെർച്ച് ബട്ടൺ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, കീബോർഡിൽ ഇമോജി വിഭാഗം ഓപ്പൺ ചെയ്യുക. തുടർന്ന് മുകളിലോ സമീപത്തോ കാണുന്ന സെർച്ച് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ട ഇമോജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഹേർട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവിധ ഹാർട്ട് ഇമോജികളെ കാണാനായിട്ട് സാധിക്കും. സ്മൈൽ എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ചിരിയുമായിട്ട് ബന്ധപ്പെട്ട ഇമോജികളും, സാഡ് എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ സങ്കടം എക്സ്പ്രസ് ചെയ്യുന്ന ഇമോജികളും ലഭിക്കും. ഇഷ്ടപ്പെട്ട ഇമോജിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ചാറ്റ് ബോക്സിൽ എത്തുന്ന ഒന്നാണ്. അപ്പോ നൂറുകണക്കിന് ഇമോജികൾക്കിടയിൽ നിന്ന് ഒന്നൊന്നായിട്ട് തിരയുന്നതിന് പകരം സെർച്ച് ഉപയോഗിക്കുന്നതിലൂടെ വേണ്ട ഇമോജി വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അധികം യൂസ് ചെയ്യാത്ത ഇമോജികളെ കണ്ടെത്താനായിട്ട് ഈ ഒരു ഫെസിലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇനി ഇത് ഗൂഗിൾ സെർച്ച് അല്ല, കീബോർഡിൽ ലഭ്യമായിട്ടുള്ള ഇമോജികൾക്കിടയിൽ നിന്ന് വേണ്ടത് കണ്ടെത്താനായിട്ടുള്ള ഒരു സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ ചാറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഇമോജികൾക്കിടയിൽ തിരഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോ അടുത്ത തവണ ചാറ്റ് ചെയ്യുന്ന സമയത്ത് സെർച്ച് ബട്ടൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു കാർ ഓടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തുണ്ടല്ലോ, ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിന്റെ സ്റ്റീറിംഗ് വീല്, ആക്സിലറേറ്റർ, ബ്രേക്കുകൾ, ഗിയറുകൾ എന്നീ ഭാഗങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ കാറിന് സ്റ്റീറിംഗ് വീൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കും. ഏകദേശം 140 വർഷങ്ങൾക്ക് മുൻപ് ജർമ്മൻ എഞ്ചിനീയർ കാൾ ബെൻസ് ആണ് ഓട്ടോമൊബൈൽ യുഗത്തിന് തുടക്കമിടുന്ന രീതിയിൽ ഒരു കാറ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെൻസ് പെയിന്റഡ് മോട്ടോർ വാഗൺ എന്നായിരുന്നു ആ ഒരു കാറിന്റെ പേര്. 1885 ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1886 ജനുവരി 29 പേറ്റന്റ് ആയിട്ട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആധുനിക കാറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു നമ്മുടെ കാൾ ബെൻസിന്റെ കാറ്. 4 പകരം 3 ചക്രങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത് കേട്ടോ. അതായത് മുന്നിൽ ഒരു ചക്രവും പിന്നിൽ 2 ചക്രങ്ങളും. ട്യൂബുലാർ സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ചിരുന്ന കാറിന്റെ ഘടന ഭാരം കുറഞ്ഞ രീതിയിലുള്ളതായിരുന്നു. ഈ കാറിന് പിന്നിൽ ഒരു സിംഗിൾ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യകാല മോഡലുകൾ ഏകദേശം 0.75 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 10 മൈൽ, അതായത് മണിക്കൂറിൽ 14 കിലോമീറ്റർ വേഗത കൈവരിക്കാനായിട്ട് ഈ ഒരു കാറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് ഇന്നത്തെ പോലെ റോഡുകളോ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളോ ആധുനിക വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം എഞ്ചിന്റെ ശക്തി ഉപയോഗിച്ച് സ്വയം മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു യന്ത്രം ബെൻസ് ക്രിയേറ്റ് ചെയ്തത് വലിയൊരു ഡിസ്കഷനിലേക്ക് വഴിവെച്ച ഒന്നുകൂടിയായിരുന്നു. ഇനി ഈ കാറിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള സവിശേഷത അതിന്റെ സ്റ്റീറിംഗ് സിസ്റ്റം ആയിരുന്നു കേട്ടോ. ഇന്നത്തെ പോലെ വൃത്താകൃതിയിലുള്ള സ്റ്റീറിംഗ് വീല് ഇതിനുണ്ടായിരുന്നില്ല, പകരം ഒരു ടില്ലർ ആയിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത്. കാറിന്റെ ദിശ മാറ്റാനായിട്ട് ഡ്രൈവർ കിടത്തോട്ടും വലത്തോട്ടും തിരിക്കാനാകുന്ന ഒരു നീണ്ട ഹാൻഡിൽ അല്ലെങ്കിൽ ലിവർ ആയിരുന്നു അത്. ഈ ടില്ലർ വാഹനത്തിന്റെ മുൻ ചക്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ടില്ലർ ഒരു വശത്തേക്ക് നീക്കുന്ന സമയത്ത് മുൻ ചക്രം അതേ ദിശയിലേക്ക് കറങ്ങും, കാറും അതേ ദിശയിലേക്ക് തിരിയും. അതായത് ഇന്ന് നമ്മൾ സ്റ്റീറിംഗ് വീൽ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ ജോലി. അക്കാലത്ത് അതേ ജോലി ഒരു ലളിതമായ ലിവറിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് 4 ചക്ര വാഹനങ്ങൾക്ക് കാര്യക്ഷമവും നിയന്ത്രിക്കാനാവുന്നതുമായിട്ടുള്ള ഒരു സ്റ്റീറിംഗ് സിസ്റ്റം വികസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ടാണ് കാൾ ബെൻസ് തുടക്കത്തിൽ 3 ചക്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മുൻചക്രം സ്റ്റീറിംഗ് ഉപയോഗിക്കുകയും അതേസമയം 2 പിൻചക്രങ്ങൾ എഞ്ചിൻ പവർ ഉപയോഗിച്ച് കാർ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാലത്തെ സാങ്കേതിക വിദ്യക്ക് ഈ രൂപകൽപ്പന നിർണായകമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ആധുനിക ഓട്ടോമൊബൈലുകളുടെ ചരിത്രത്തിൽ ബെൻസ് പെയിന്റഡ് മോട്ടോർ വാഗൺ ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത്. ഈ കാറിന്റെ പിന്നിൽ ഒരു ചെറിയ സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എഞ്ചിനിൽ നിന്നുള്ള പവർ ഒരു ബെൽറ്റ് ചെയിനും വഴി പിൻ ചക്രങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തു. ഇന്നത്തെ പോലെ മൾട്ടി സ്പീഡ് ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ പോലുള്ള സവിശേഷതകൾ ആദ്യകാല കാറുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 1886 ജനുവരി 29 കാൾ ബെൻസ് തന്റെ മോട്ടോർ വാഹനത്തിന് പേറ്റന്റിനായിട്ട് അപേക്ഷിച്ചു. ഇത് ജർമ്മൻ പേറ്റന്റ് DRP 37435 എന്നറിയപ്പെടുന്നുണ്ട്. മെഴ്സിഡസ് ബെൻസ് ആർക്കവൈസ് അനുസരിച്ച് ഈ പേറ്റന്റ് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈലിന്റെ ജനന സർട്ടിഫിക്കറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കൂടാതെ പരിഷ്കരിച്ച മോഡലിന്റെ പരമ്പര നിർമ്മാണം 1888 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാലക്രമേണ കാറ് സാങ്കേതിക വിദ്യ അതിവേഗം വികസിച്ചു എന്ന് തന്നെ പറയാം. 3 ചക്രങ്ങൾക്ക് പകരം 4 ചക്രങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തു. സ്റ്റീറിംഗ് സിസ്റ്റങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ക്രമേണ ടില്ലറിന് പകരം വൃത്താകൃതിയിലുള്ള സ്റ്റീറിംഗ് വീല് വന്നു. ഇത് ഡ്രൈവർക്ക് വാഹനത്തിന് ദിശ നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണവും സുഖവും നൽകിയിട്ടുണ്ടായിരുന്നു. ബെൻസ് പെയിന്റഡ് മോട്ടോർ വാഗനെ ഇന്നത്തെ കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വ്യക്തമാണ്. ആ കാറിന് സ്റ്റീറിംഗ് ഇല്ലായിരുന്നു, എയർ ബാഗുകൾ ഇല്ല, ABS ഇല്ല, സീറ്റ് ബെൽറ്റുകൾ ഇല്ല, ടച്ച് സ്ക്രീൻ ഇല്ല, ഇന്നത്തെ പോലെ സുഖപ്രദമായിട്ടുള്ള ക്യാബിനും ഇല്ലായിരുന്നു. എന്നാൽ അക്കാലത്ത് ഈ ഒരു സാങ്കേതിക വിദ്യ വലിയ വിപ്ലവമായിരുന്നു എന്ന് തന്നെ പറയാട്ടോ. അപ്പോ സ്റ്റീറിംഗ് വീൽ ഇല്ലാതിരുന്ന ലോകത്തിലെ ആദ്യത്തെ കാറിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്, അറിഞ്ഞത്, മനസ്സിലാക്കിയത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മഴക്കാറില്ലെങ്കിൽ ആകാശത്തിന് നീല നിറമാണല്ലേ സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. എന്നാൽ ആകാശത്തിന് യഥാർത്ഥത്തിൽ നീല നിറമാണോ? സൂര്യപ്രകാശം വെള്ള നിറത്തിലല്ലേ? പിന്നെ ആകാശം മാത്രം എങ്ങനെ നീലയായിട്ട് മാറുന്നു? ഇതിനു പിന്നില് വളരെ ലളിതമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. ഇതിനെ കുറിച്ചാണ് ജെകെ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർജെ അനാമിക. സൂര്യപ്രകാശം വെളുത്തതാണെങ്കിലും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന പ്രകാശം നമുക്ക് വെളുത്തതായിട്ട് തോന്നും. എന്നാൽ ഈ വെളുത്ത പ്രകാശത്തിൽ പല കളേഴ്സ് ഉണ്ട്. മഴവില്ല കാണുന്ന ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വയലറ്റ് തുടങ്ങിയിട്ടുള്ള നിറങ്ങളെല്ലാം സൂര്യപ്രകാശത്തിലുണ്ട്. ഈ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് കാര്യങ്ങൾ മാറുന്നത്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ടും നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയിട്ടുള്ള വാതകങ്ങളാണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ വാതക തന്മാത്രകളുമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ പ്രകാശത്തിന്റെ ഒരു ഭാഗം പല ദിശകളിലേക്കായിട്ട് ചിതറി പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ റെയ്ലീ സ്കാറ്ററിംഗ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പ്രകാശത്തിലെ ഓരോ കളറിനും വ്യത്യസ്ത തരംഗ ദൈർഘ്യമുണ്ട്. നീലയും വയലറ്റും പോലുള്ള കളേഴ്സിന് ചുവപ്പ് നിറത്തേക്കാൾ കുറഞ്ഞ തരംഗ ദൈർഘ്യമാണുള്ളത്. അന്തരീക്ഷത്തിലെ ചെറിയ വാതക തന്മാത്രകൾ കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള നീല പ്രകാശത്തെ മറ്റു നിറങ്ങളെക്കാൾ കൂടുതൽ ചിതറിക്കുന്നു. ഈ നീല പ്രകാശം അന്തരീക്ഷത്തിലൂടെ പല ദിശകളിലേക്ക് വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കൂടുതലായിട്ടും നീല നിറം കാണാറുള്ളത്. നീലയേക്കാൾ കൂടുതൽ പ്രതിഫലിക്കുന്നത് വയലറ്റ് പ്രകാശമാണ്. എന്നിട്ടും ആകാശം വയലറ്റ് ആയിട്ട് കാണാത്തത് എന്തുകൊണ്ടാണെന്ന സംശയം സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കണ്ണുകൾ നീല പ്രകാശത്തോട് വയലറ്റിനേക്കാൾ കൂടുതൽ സംവേദനക്ഷമമാണ് എന്നതാണ്. കൂടാതെ അന്തരീക്ഷത്തിലുള്ള ചില വയലറ്റ് പ്രകാശം ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾക്ക് ആകാശം പ്രധാനമായിട്ടും നീലയായിട്ട് തോന്നുന്നത് കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരമാകുന്ന സമയത്ത് ആകാശം ചുവന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പകൽ സമയത്ത് സൂര്യൻ നമ്മുടെ മുകളിലായിരിക്കുമ്പോൾ പ്രകാശത്തിന് അന്തരീക്ഷത്തിലൂടെ താരതമ്യേന കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ മതിയാകും. എന്നാൽ സൂര്യൻ അസ്തമയത്തിലേക്ക് താഴുന്ന സമയത്തുണ്ടല്ലോ, പ്രകാശത്തിന് നമ്മുടെ കണ്ണുകളിൽ എത്താനായിട്ട് അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കണം. ഈ നീണ്ട യാത്രക്കിടെ നീലയും വയലറ്റും കൂടുതൽ ചിതറി പോകുന്നുണ്ട്. അതോടെ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയിട്ടുള്ള നീളം കൂടിയിട്ടുള്ള തരംഗ ദൈർഘ്യമുള്ള കളേഴ്സ് കൂടുതൽ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യാസ്തമയ സമയത്ത് ആകാശം ചുവപ്പോ ഓറഞ്ചോ പിങ്കോ നിറങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ അന്തരീക്ഷത്തിലെ പൊടി, പുക, മലിനീകരണം തുടങ്ങിയിട്ടുള്ള കണങ്ങളുടെ അളവും ആകാശത്തിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിലെ സൂര്യാസ്തമയം കൂടുതൽ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലോ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും. അന്തരീക്ഷത്തിലെ കണങ്ങളുടെ അളവ് കൂടുന്ന സമയത്ത് പ്രകാശത്തിന്റെ പ്രതിഫലനത്തിലും മാറ്റമുണ്ടാകും. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് ജെകെ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ജെകെ ബ്രേക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് നിങ്ങളുടെ സ്വന്തം ആർജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ എനിക്ക് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർജെ അനാമിക സൈനിങ് ഓഫ്.
1: Dum dum dum akadum dum dum akadum dum dum dum dum akadum dum dum akadum dum dum

0: ഉഷാഗന്തി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്തി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലൈഫിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് ചുറ്റും വലിയൊരു ആൾക്കൂട്ടം വേണമെന്നില്ല, മറിച്ച് നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന കുറച്ചുപേർ മതിയെന്ന്. ഫോൺ കോൺടാക്റ്റുകളിൽ ആയിരക്കണക്കിന് നമ്പറുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകാം. പക്ഷേ ഒരു സങ്കടം വരുമ്പോൾ, ഒന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷം വരുമ്പോൾ അത് പങ്കുവയ്ക്കാൻ വിരലിലുണ്ടാവുന്ന ചിലരെ മാത്രമേ നമ്മൾ തിരയാറുള്ളൂ. അവരാണ് ആ മനസ്സിന് ഇണങ്ങുന്നവർ. നമ്മുടെ ശരികളെയും വിജയങ്ങളെയും മാത്രമല്ല, നമ്മുടെ തോൽവികളെയും തെറ്റുകളെയും പക്വതയില്ലായ്മയും ചേർത്ത് പിടിക്കുന്ന കുറച്ച് മനുഷ്യർ. നമ്മളിലെ നന്മയേക്കാൾ നമ്മളെ കുറവുകളെ സ്നേഹിക്കുന്ന മനുഷ്യർ. അവരെ സമ്പാദിക്കുക എന്നതാണ് ഈ ലൈഫിൽ നാം നേടുന്ന ഏറ്റവും വലിയ വിജയം. ബാക്കിയുള്ളതെല്ലാം വെറും കാഴ്ചകൾ മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

ഒരു കൊച്ചുകുട്ടിയെ പോലെ നമുക്ക് നമ്മളായി തന്നെ നിൽക്കാൻ കഴിയുന്ന ചില ഇടങ്ങളുണ്ട്. അത് ചില മനുഷ്യരുടെ അടുത്താണ്. അവിടെ നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അവരൊരിക്കലും കളിയാക്കില്ല, നമ്മളെ ജഡ്ജ് ചെയ്യില്ല. നമ്മുടെ കരച്ചിലും ചിരിക്കും അവിടെ ഒരേ വിലയായിരിക്കും. സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന ആ ഗൗരവമൊക്കെ മാറ്റിവെച്ച് സങ്കടങ്ങൾ പറഞ്ഞ് വാവിട്ട് കരയാൻ ഒരു മടിയും തോന്നാത്ത ചിലരുണ്ടാവും. ഒരു മുൻവിധിയുമില്ലാതെ നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്ന ആ മനുഷ്യരുണ്ടല്ലോ, അവരാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. അങ്ങനെയുള്ളവരെ ലൈഫിൽ കിട്ടുക എന്നത് വളരെ അപൂർവമായൊരു ഭാഗ്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫ് എപ്പോഴും വലിയൊരു ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ വല്ലാതെ തളർന്നു പോവാറുണ്ട്, ഒരുപക്ഷെ വീണു പോകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ താങ്ങി നിർത്തുന്നത് ഞാൻ പറഞ്ഞ ചില മനുഷ്യരുടെ അദൃശ്യമായ സാന്നിധ്യമാണ്. അതൊരുപക്ഷെ ദൂരെ നിന്നുള്ള ഒരു ചെറിയ ഫോൺ കോളാവാം, അല്ലെങ്കിൽ ഒരുമിച്ച് കുടിക്കുന്ന ഒരു ഗ്ലാസ് ചായയുടെ കൂട്ടിന് പങ്കുവെക്കുന്ന ചില ചിന്തകളാകാം. നമ്മുടെ ആഴത്തിലുള്ള വേദനയെപ്പോലും മായ്ച്ചു കളയാൻ കഴിവുള്ള ചില മരുന്നുകളാണ് ആ മനുഷ്യർ. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണക്കാരായ അവർ നമ്മുടെ ലൈഫിൽ ചെലുത്തുന്ന സ്വാധീനം ഒരിക്കലും ചെറുതല്ല. എത്ര വലിയ സങ്കടക്കടലിന്റെ നടുവിലാണെങ്കിലും അവരുടെ ഒരു വാക്ക് മതി നമ്മളെ തിരികെ കരകയറ്റാൻ. ഇരുട്ട് മൂടിയ വഴികളിൽ അവർ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു വെളിച്ചമായി മാറുന്നുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലൈഫിൽ ഒരുപാട് ആളുകളെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. എല്ലാവരെയും പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്നത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിലരെയെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. അതൊരിക്കലും ഒരു തെറ്റല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ആൾക്കൂട്ടത്തിൽ എപ്പോഴും തനിച്ചാകുന്നതിനേക്കാൾ നല്ലത് നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ പേരോടൊപ്പം ഈ ജീവിതയാത്ര ചെയ്യുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ആരൊക്കെയാണ് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നത്, ആരൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയണം. എന്നിട്ട് ആ നല്ല മനുഷ്യരെ മാത്രം ലൈഫിൽ ചേർത്ത് പിടിക്കുക. ബാക്കിയുള്ളവരോട് ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങുന്ന അകലം പാലിക്കുക. നമ്മുടെ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കാൻ ഇത്തരം വലിയൊരു വഴി വേറെയില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില ബന്ധങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതിലെ നിശബ്ദതയാണ്. മണിക്കൂറുകളോളം ഒരേ മുറിയിൽ അല്ലെങ്കിൽ ഒരു മരച്ചുവട്ടിൽ യാതൊന്നും സംസാരിക്കാതെ ഇരുന്നാലും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ചിലരുണ്ട്. അവിടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. നമ്മുടെ മൗനം പോലും അവർക്ക് കൃത്യമായി വായിച്ചൊടിക്കാൻ കഴിയും. ഒരു നോട്ടം കൊണ്ടോ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ ആയിരം കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയും. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊന്നും ആലോചിച്ച് തലപുകയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ആയിടം വല്ലാത്തൊരു ആശ്വാസമാണ്. ആ മൗനം പോലും സംസാരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാകും. നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ പോലും നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് അരികിലിരിക്കുന്നവർ, അത്രമേൽ സുതാര്യമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നത് ലൈഫിലെ വലിയൊരു കാര്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

പരിചയമില്ലാതെ സംസാരിച്ച് തുടങ്ങാൻ കഴിയുന്ന ചില സുഹൃത്തുക്കളും ബന്ധങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും. നീണ്ട ഇടവേളകൾ അവരുടെ സ്നേഹത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പാതി എപ്പോഴും അവർക്കൊപ്പമുണ്ടാവും. എപ്പോഴും ഒരു രാത്രിയിൽ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് അവരുടെ മുഖമാവും. അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ അതിസമ്പന്നരാണ്. ദൂരങ്ങൾക്കപ്പുറത്ത് നിന്ന് അവർ നൽകുന്ന കരുതൽ മതി പലപ്പോഴും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: ഞാനും
1: ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാനമാണ്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക് സമ്മതം. എന്നെ വേല?
1: അത് ഇങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ, പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സിലടങ്ങുന്ന എത്ര മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ കണ്ണീരിനും ശരിക്കും ഒരേ വില നൽകുന്ന ആ മനുഷ്യർ, അവരുണ്ടെങ്കിൽ അവരെ ജീവിതാവസാനം വരെ ചേർത്ത് പിടിക്കുക. എപ്പോഴെങ്കിലും അവരോട് സ്നേഹം തുറന്നു പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് അറിയിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ അതൊന്ന് പറയുക. കാരണം ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ബാക്കി വയ്ക്കുന്നത് ഇത്തരം നല്ല മനുഷ്യരുടെ ഓർമ്മകൾ മാത്രമാണ്. ഒരുപാട് വലിയ ആൾക്കൂട്ടത്തേക്കാൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ചെറിയ കൂട്ടം തന്നെയാണ് എപ്പോഴും നമുക്കുള്ള സ്വർഗം. ആ സ്വർഗത്തിൽ എപ്പോഴും സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ മനസ്സിലടങ്ങുന്ന ആ വ്യക്തിയെ നിങ്ങൾക്കും കിട്ടട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം.

0: You are listening to Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.